0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 May 24 ഞായറാഴ്ച, കൊലവർഷം 1201, ഇടവമാസം 10 പൂരം നക്ഷത്രം. പ്രശസ്ത അവതാരകയായിട്ടുള്ള ഓപ്ര വിൻഫ്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പക്കലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നന്ദിയുള്ളവരാവുക, എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നതാണ്. ആ ഒരു പോസിറ്റീവ് മനസ്സ് നമുക്കുണ്ടെങ്കിൽ ജീവിതം കൂടുതൽ മനോഹരമാകും. ഇന്ന് നമുക്ക് ലഭിച്ച കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് നന്ദി പറഞ്ഞ് തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഓരോ നിമിഷവും നാം എന്തൊക്കെ ചിന്തകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക നല്ല ചിന്തകളായിരിക്കില്ല. ഉദാഹരണത്തിന്, പുറത്തുപോയ ഒരു വ്യക്തി തിരിച്ചെത്തേണ്ട സമയം ഏറെ കഴിഞ്ഞിട്ടും എത്തിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആശങ്കകളാകും കൂടുകൂട്ടുക. നാം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അതുമായി ബന്ധമില്ലാത്ത ചിന്തകൾ നമ്മെ അലോസരപ്പെടുത്താറില്ലേ? ഇത് ചിന്തകളെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെയാണ് സൂചിപ്പിക്കുന്നത്. അമിത ചിന്തകളാണ് വാസനകൾക്ക് ഹേതുവാകുന്നത്. മനസ്സൊരു മാന്ത്രിക കുതിരയാണ്. നിയന്ത്രണമില്ലാതെ, കടിഞ്ഞാണില്ലാതെ ചിന്തകളിൽ പെട്ടലയുക എന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. ഇതിനെ മറികടക്കാനുള്ള ഉപായങ്ങൾ സായത്തമാക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. അതിനുള്ള ഒരു മാർഗം മനസ്സിനെ ഭഗവത് ചിന്തകളിൽ ഭഗവത് രൂപത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ്. മനസ്സിന്റെ ശീലങ്ങളാണ് വാസനകളായി പുറത്തു വരുന്നത്. ഇത് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. നാം ഇരുട്ടത്ത് പുറത്തുപോയി വരുമ്പോൾ വഴിയിൽ ഒരു കയറ് കിടക്കുന്നത് കണ്ട് പാമ്പാണെന്ന് കരുതി വല്ലാതെ ഭയപ്പെട്ട് നിലവിളിച്ചു പോവാറുണ്ട്. അങ്ങനെ ആകെ ഒരു ദുർഘടം പിടിച്ച മാനസികാവസ്ഥയിൽ എത്തുകയും ചെയ്യും. അപ്പോഴാണ് ഒരു വിശദ വീക്ഷണത്തിൽ അത് പാമ്പല്ലെന്നും വെറും കയറാണെന്നും തിരിച്ചറിഞ്ഞ് നമ്മുടെ ഭയം മാറുന്നത്. അപ്പോൾ മനസ്സിന്റെ ഭയം മാറി ആശ്വാസവും സന്തോഷവും തോന്നി. ഏതാണ്ട് ഇതുപോലെയാണ് മായാബന്ധനങ്ങളിൽപ്പെട്ട് ശരിയായ ജ്ഞാനം ഉദിക്കാതിരിക്കുകയും ശരിയായ അറിവ് നേടാൻ ശ്രമിക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ വാസനകൾ പേലിവിടർത്തുന്നത്. എന്നാൽ ശരിയായ അറിവ് ലഭിക്കുമ്പോൾ വാസനകൾ ഇല്ലാതാകും. ആത്മജ്ഞാനം ലഭിച്ചാൽ ലോകത്തിന്റെ എല്ലാം ബ്രഹ്മമാണെന്നും ആത്മാവിന്റെ രൂപത്തിൽ എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്നും നമുക്ക് മനസ്സിലാകും. ഒരാൾ പരിപൂർണതയിൽ എത്തുമ്പോൾ അയാൾക്ക് ഏകം സത്, അഥവാ എല്ലാം ഒന്നാണ് എന്ന ബോധമുണ്ടാകും. സ്ത്രീ, പുരുഷൻ, സ്വർണം, വീട് എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ ഇല്ലാതാവാൻ ആത്മജ്ഞാനം ഉണ്ടാകണം. അങ്ങനെയായാൽ ഒരാൾ പൂർണതയിലെത്തും. നമ്മുടെ ആചാര്യന്മാർ ഇതിനെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നുണ്ട്. ശ്രീ ശങ്കരാചാര്യർ, ശ്രീനാരായണ ഗുരു, സ്വാമി വിവേകാനന്ദൻ, സ്വാമി അഭേദാനന്ദൻ, ഇവരെല്ലാം എല്ലാറ്റിലും ആത്മാവിനെ ദർശിക്കാൻ കഴിയുന്ന ഉന്നത തലത്തിലേക്ക് ഉയരേണ്ടതിനെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരുട്ടറയിൽ കിടക്കുമ്പോൾ നമുക്കൊന്നും വ്യക്തമായി കാണാൻ സാധിക്കില്ല. എന്നാൽ അവിടെ പ്രകാശം വന്നാൽ കാലാകാലങ്ങളായി അവിടെ തളം കെട്ടിയിരുന്ന ഇരുട്ട് പെട്ടെന്ന് വെളിച്ചത്തിന് വഴിമാറുന്നതായി കാണാം. ഇതുപോലെ ശരിയായ അറിവ്, ബോധം അഥവാ ജ്ഞാനം ലഭിച്ചാൽ വാസനകൾ തൽക്ഷണം ഇല്ലാതാകും. യഥാർത്ഥ അറിവ് നേടുക എന്നതാണ് പരമ പ്രധാനമായ കാര്യം. ഇന്ന് ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രമോ അതിന്റെ അതിവിപുലമായ പാരമ്പര്യമോ മനസ്സിലാക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ടെന്ന്. ഒരു നാടിനെ തകർക്കാൻ ശരിക്കും നശീകരണായുധങ്ങളുടെ ആവശ്യമൊന്നുമില്ല. മറിച്ച് അവിടുത്തെ വിദ്യാഭ്യാസം നശിപ്പിച്ചാൽ മതിയാകും. വിദ്യാഭ്യാസം ഇല്ലാതായാൽ ആ രാജ്യവും നശിച്ചു. ആ രാജ്യം യഥാർത്ഥത്തിൽ സമ്പന്നമാകുന്നത് ആംഗലേയ ഭാഷ സംസാരിക്കുന്നതിലൂടെയോ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലൂടെയോ അല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ ചരിത്രവും സംസ്കൃതിയും ശരിയായി മനസ്സിലാക്കി അതിൽ ഏറെ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ്. അതിനു വേണ്ടത് നമുക്ക് കണ്ണിനെ മൂടിയുള്ള തിമിരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നാം ഭാരതമെന്ന ഈ സുവർണ ഭൂമിയുടെ വേരുകൾ തേടിയിറങ്ങണം. മുൻവിധികളില്ലാതെ മറ്റുള്ളവർ കെട്ടിച്ചമച്ച കഥകളുടെ മൂടുപടം മാറ്റി മുൻവിധികളില്ലാതെ യഥാർത്ഥ സത്യം അനാവൃതമാകണം. എങ്കിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ പഴയ മഹിമയും ശുദ്ധിയും തിരികെ കൊണ്ടുവരാൻ സാധിക്കും. അറിവിനോളം മൂല്യമുള്ള മറ്റൊരു ധനവുമില്ല. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നത് വെറുതെയല്ല. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 24-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. മുമ്പ് എംപയർ ഡേ എന്നറിയപ്പെട്ടിരുന്ന കോമൺവെൽത്ത് ദിനം പല രാജ്യങ്ങളിലും മെയ് 24-നാണ് ആഘോഷിച്ചിരുന്നത്. ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ദിവസം തെരഞ്ഞെടുത്തത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും സാംസ്കാരിക വിനിമയവും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. പിൽക്കാലത്ത് ഇത് കോമൺവെൽത്ത് ദിനമെന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇന്ന് പല രാജ്യങ്ങളും ഇത് മാർച്ചിലെ 2-ാമത്തെ തിങ്കളാഴ്ചയാണ് ആഘോഷിക്കുന്നതെങ്കിലും ചരിത്രപരമായി മെയ് 24-ന് ഈ ദിനാചരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വാർത്താവിനിമയ ചരിത്രത്തിലെ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സാമുവൽ മോഴ്സ് ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക ടെലിഗ്രാം സന്ദേശം അയച്ചത് 1844 മെയ് 24-നാണ്. വാഷിംഗ്ടൺ DC നിന്നും ബാൾട്ടിമോറിലേക്കായിരുന്നു ഈ സന്ദേശം അയച്ചത്. വാട്ട് ഹാത്ത് ഗോഡ് റോട്ട്, ദൈവം എന്താണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നതായിരുന്നു ആ ചരിത്രപരമായ സന്ദേശം. കിലോമീറ്ററുകൾ അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് നിമിഷ നേരം കൊണ്ട് സന്ദേശങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന് ഇത് തെളിയിച്ചു. ആധുനിക ഇന്റർനെറ്റിന്റെയും ദ്രുതഗതിയിലുള്ള ആശയവിനിമയത്തിന്റെയും ആദ്യ ചുവടുവെപ്പായിരുന്നു ഈ കണ്ടുപിടുത്തം. അമേരിക്കയിലെ ന്യൂയോർക്കിലേക്കുള്ള ലോക പ്രശസ്തമായ ബ്രൂക്ലിൻ പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് 1883 മെയ് 24-നാണ്. മൻഹാട്ടനെയും ബ്രൂക്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം അക്കാലത്തെ ഏറ്റവും വലിയ സസ്പെൻഷൻ പാലമായിരുന്നു. സ്റ്റീൽ വയറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പാലം എഞ്ചിനീയറിംഗ് ചരിത്രത്തിലെ അത്ഭുതമായി കണക്കാക്കപ്പെടുന്നു. 14 വർഷം നീണ്ട കഠിനമായ അധ്വാനത്തിനൊടുവിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഇന്നും ന്യൂയോർക്ക് നഗരത്തിന്റെ പ്രധാന അടയാളമായി ഈ പാലം നിലകൊള്ളുന്നു. വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിമാനയാത്രകളിൽ വലിയൊരു നാഴികക്കല്ല് പിന്നിട്ടുകൊണ്ട് പാൻ അമേരിക്കൻ എയർവേസ് തങ്ങളുടെ ആദ്യത്തെ ട്രാൻസ് അറ്റ്ലാന്റിക് മെയിൻ സർവീസ് ആരംഭിച്ചത് 1939 മെയ് 24-നാണ്. യാങ്കി ക്ലിപ്പർ എന്ന വിമാനമാണ് ഈ ചരിത്രയാത്ര നടത്തിയത്. വൻകരകൾ തമ്മിലുള്ള ബന്ധം വേഗത്തിലാക്കാൻ ഈ സർവീസ് സഹായിച്ചു. ഇത് പിൽക്കാലത്ത് അന്താരാഷ്ട്ര വിമാനയാത്രകൾ സാധാരണമാകുന്നതിലേക്ക് വഴിതെളിച്ചു. വ്യോമയാന മേഖലയിലെ സാങ്കേതിക വളർച്ചയുടെ വലിയൊരു അടയാളമായിരുന്നു ഈ നേട്ടം. ഭൂമിയല്ല, സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന വിപ്ലവകരമായ സിദ്ധാന്തം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ നിക്കോളാസ് കോപ്പർനിക്കസ് അന്തരിച്ചത് 1543 മെയ് 24-നാണ്. അദ്ദേഹത്തിന്റെ മരണ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായ ദി റവല്യൂഷണി ബസ് ഓർബിയം കൊളേസ്റ്റിയം അച്ചടിച്ചു വന്നത്. ശാസ്ത്രീയ ചിന്താഗതികളെ അടിമുടി മാറ്റിയ കൂപ്പർനിക്കൻ വിപ്ലവത്തിന് ഇത് തുടക്കം കുറിച്ചു. ആധുനിക ജ്യോതിശാസ്ത്രത്തിന് അടിത്തറ പാകിയ അദ്ദേഹം മതപരമായ വിശ്വാസങ്ങളെ പോലും ശാസ്ത്രീയമായി ചോദ്യം ചെയ്തു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഒരു വികാരമാണ്. ആ വികാരത്തെ മൈതാനത്ത് ഗോളുകളാക്കി മാറ്റിയ പോരാളിയാണ് മുഹമ്മദ് റാഫി. ഇന്ന് മെയ് 24, കാസർകോട് തൃക്കരിപ്പൂരിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ നെറുകയിലേക്ക് ഉയർന്ന റാഫിയുടെ ജന്മദിനം. കാസർകോട്ടെ ഫുട്ബോൾ മൈതാനങ്ങളിൽ പന്ത് തട്ടി തുടങ്ങിയ റാഫി വളരെ വേഗമാണ് ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. SBT ടീമിലൂടെ കരിയർ തുടങ്ങിയ അദ്ദേഹം പിന്നീട് മഹേന്ദ്ര യുണൈറ്റഡ്, ചർച്ചിൽ ബ്രദേഴ്സ് തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകൾക്കായി ബൂട്ടുകെട്ടി. 2009-10 സീസണിൽ ഐ ലീഗിലെ മികച്ച ഇന്ത്യൻ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയൊരു നാഴികക്കല്ലായിരുന്നു. റാഫി മൈതാനത്തുണ്ടെങ്കിൽ എതിർ ടീമിന്റെ ഡിഫൻഡർമാർ ഒന്ന് ഭയക്കും. വായുവിൽ ഉയർന്നു ചാടി പന്ത് പോസ്റ്റിലേക്ക് തലകൊണ്ട് ചെത്തിയിടാനുള്ള റാഫിയുടെ കഴിവ് അദ്ദേഹത്തിന് ഹെഡർ കിങ് എന്ന പേര് നേടിക്കൊടുത്തു. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ സീസണിൽ തന്നെ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയ്ക്കൊപ്പം കിരീടം ചൂടിയ റാഫി പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ചെന്നൈയിൻ FC യുടെയും വിശ്വസ്തനായി മാറി. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം നേടിയ ഓരോ ഗോളും ഗ്യാലറിയിലെ മഞ്ഞപ്പടയെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിട്ടുണ്ട്. ISL ഫൈനലിൽ ഗോൾ നേടുന്ന ആദ്യ മലയാളി എന്ന റെക്കോർഡും റാഫിയുടെ പേരിലാണ്. ക്ലബ് ഫുട്ബോളിന് പുറമെ ഇന്ത്യൻ ദേശീയ ടീമിനു വേണ്ടിയും റാഫി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. മിന്നും ഗോളുകളിലൂടെ ഇന്ത്യയുടെ പല വിജയങ്ങളിലും അദ്ദേഹം പങ്കാളിയായി. വിരമിക്കലിന് ശേഷവും ഫുട്ബോളിനോടുള്ള താല്പര്യം നിലനിർത്തുന്ന അദ്ദേഹം പുതിയ തലമുറയ്ക്ക് എന്നും വലിയൊരു പ്രചോദനമാണ്. തൃക്കരിപ്പൂരിലെ മണൽ മൈതാനങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ രാജവീഥികളിലേക്ക് പന്ത് തട്ടിക്കയറിയ മുഹമ്മദ് റാഫിക്ക് ഇന്ന് 1000 ജന്മദിനാശംസകൾ നേരാം. ആ ഗോളാരവങ്ങൾ ഇന്നും നമ്മുടെ കാതകളിൽ മുഴങ്ങുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. മലയാളിക്ക് ഫുട്ബോൾ എന്നാൽ അത് വെറും ഒരു കളി മാത്രമല്ല,

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

രണ്ടാം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: നമസ്കാരം. ഇൻഫോ@7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. കോപ്ട 2003 നിയമപ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ നടത്തിയ സംയുക്ത പരിശോധനയിൽ 104,680 രൂപ പിഴ ഈടാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നഗര ആരോഗ്യ വിഭാഗം, എക്സൈസ്, ആരോഗ്യവകുപ്പിന്റെ 80 ടീമുകൾ 1,205 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന് മുന്നോടിയായി 31 മുതൽ 26 വരെ ജില്ലയിൽ വിപുലമായ കോപ്ട നിയമബോധവൽക്കരണവും പരിശോധനാ പ്രവർത്തനങ്ങളും ശക്തമാക്കും. പൊതുസ്ഥലങ്ങളിലെ പുകവലി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തെ പുകയില വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കൽ എന്നിവ കണ്ടെത്തിയാൽ നിയമപ്രകാരം പിഴ ഈടാക്കും. ജില്ലാ തദ്ദേശ സ്ഥാപന തലങ്ങളിലും വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. സ്കൂളുകൾ, കോളേജുകൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ റാലി, സെമിനാർ, പ്രതിജ്ഞ ചൊല്ലൽ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാലയങ്ങളും പഞ്ചായത്തുകളും പുകയിലരഹിതമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ജില്ലയിൽ സജീവമാണ്. ഭാരത് സെൻസസ് 2027 ഭാഗമായി ജില്ലയിലെ ഫീൽഡ് ട്രെയിനർമാർക്കുള്ള പരിശീലന പരിപാടി സമാപിച്ചു. 3 ദിവസങ്ങളിലായി 3 ബാച്ചുകൾക്കാണ് പരിശീലനം നൽകിയത്. സെൻസസ് ആശയങ്ങൾ, ഷെഡ്യൂളുകൾ, ഫീൽഡ് നടപടിക്രമങ്ങൾ എന്നിവയുടെ സമഗ്രമായ പരിചയപ്പെടുത്തലാണ് പരിശീലന ക്ലാസുകളിൽ പ്രതിപാദിച്ചത്. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി വിവരശേഖരണം, വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് വഴിയുള്ള വിവരശേഖരണം എന്നിവയിൽ ട്രെയിനർമാർക്ക് പ്രത്യേക പരിശീലനം നൽകി. കൂടാതെ സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭവനങ്ങളുടെ ലിസ്റ്റ് ശേഖരിക്കുന്നതിനെക്കുറിച്ചും ക്ലാസുകളിൽ വിശദമായ ചർച്ച നടന്നു. തുടർന്ന് ട്രെയിനർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അഡീഷണൽ ഡിസ്ട്രിക്ട് സെൻസസ് ഓഫീസറും RDOയുമായ അൻവർ സാദത്ത് നിർവഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ചിറ്റൂർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ NS ബ്രിജീഷ്, നാഷണൽ ട്രെയിനർ N സുരേഷ്, സെൻസസ് ഡയറക്ടറേറ്റിൽ നിന്നുള്ള പരിശീലക ഗായത്രി സുരേഷ് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ചിറ്റൂർ സർക്കാർ കോളേജിൽ വിവിധ വിഭാഗങ്ങളിൽ അതിഥി അധ്യാപക ഒഴിവുണ്ട്. ബോട്ടണി 2, മ്യൂസിക് 3, ഇംഗ്ലീഷ് 3, ഹിസ്റ്ററി 1, ഫിലോസഫി 3 എന്നിങ്ങനെയാണ് ഒഴിവുള്ളത്. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത PhD നെറ്റ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ബോട്ടണി വിഭാഗത്തിലേക്കുള്ള അഭിമുഖം 2, മ്യൂസിക് 3, ഇംഗ്ലീഷ് 4, ഹിസ്റ്ററി, ഫിലോസഫി 5 തീയതികളിൽ രാവിലെ 10:30 അഭിമുഖം നടക്കും. അസൽ സർട്ടിഫിക്കറ്റ് സഹിതം പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ജില്ലാ വികസന സമിതി യോഗം 30 രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളുടെ മക്കളിൽ 10-ാം ക്ലാസ്സിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 15. ഓൺലൈൻ അപേക്ഷകൾ ഓഫീസിൽ ലഭ്യമാക്കണമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റ്, മൈക്രോ കൺട്രോളർ ട്രെയിനർ കിറ്റ് വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. June 4-6 തീയതികളിൽ വൈകിട്ട് 3 വരെ കൊട്ടേഷനുകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.GECSKP.AC.IN ലഭിക്കും. ഇതോടെ ഇൻഫോ@7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയസമ്പന്നരായ പ്രശസ്തരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഓങ്കേഷി എന്ന വാക്ക്, ആ വാക്കിനൊപ്പമുള്ള ആ ഒരു മോട്ടിവേഷൻ അതുകൂടെ മനസ്സിലുണ്ടാവണം. നമ്മളോട് ഒരാൾ ഒരു നന്മ ചെയ്ത അല്ലെങ്കിൽ നമുക്ക് ഒരാളിൽ നിന്നൊരു ഉപകാരം കിട്ടിയ പകരം അവർക്ക് നമ്മൾ തിരിച്ചു നൽകുന്ന സ്നേഹം, ഒരു ഗിവ് ആൻഡ് ടേക്ക് സ്നേഹം എപ്പോഴും ലൈഫിൽ ഉണ്ടാവണമെന്ന്. മോർ ദാൻ താങ്ക് യു, അതാണ് ഓങ്കേഷി എന്ന വാക്ക്. ഇത് എഴുത്തോലയുടെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: പാട്ടൊക്കെ കേട്ട് വന്നപ്പോ ഓങ്കായിഷി എന്ന വാക്കിനെ മറന്നോ.

ഓംകേശിയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഉപകാരം ചെയ്തവരോടുള്ള ആ ഒരു കടപ്പാട്. അതിനൊപ്പം ജാപ്പനീസ് ഡിക്ഷണറിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്കായി എടുത്തു വെച്ചിരിക്കുന്നത് അതിലും ഗംഭീരമായ മറ്റൊരു വാക്കാണ് ഓംകോശിഷിൻ. ഓംകോശിഷിൻ എന്ന വാക്ക്, നമ്മള് ഓടിക്കൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾക്ക് പിന്നാലെയല്ലേ, പുതിയ ഫോൺ, പുതിയ ഫാഷൻ, പുതിയ ട്രെൻഡുകൾ, പുതിയ പരിപാടികൾ. പക്ഷേ ഇടയ്ക്കൊന്ന് നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന പല പുതിയ കാര്യങ്ങളുടെയും വേരുകൾ കിടക്കുന്നത് ഒരു പക്ഷേ പഴയ എക്സ്പീരിയൻസിലായിരിക്കും എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ ഓംകോശിഷിൻ. പഴയതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയതിനെ കണ്ടെത്താനാണ് പറയുന്നത്. പഴയത് മാത്രമാണ് അല്ലെങ്കിൽ പുതിയത് മാത്രമാണ് എല്ലാം എന്ന് പറയുന്ന ഒരു സംഗതി അല്ല. നിങ്ങൾ ഇന്ന് മൊബൈലിൽ കളിക്കുന്ന ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ഒരു ബേസിക് ഐഡിയ പണ്ട് ഇവിടെ നമ്മളെ ജീവിച്ചിരുന്ന അച്ഛനപ്പൂപ്പന്മാര് ഒക്കെ, അച്ഛനും അമ്മയും അപ്പൂപ്പന്മാരും ഒക്കെ പറമ്പില് പണ്ട് ഓടി നടന്ന് അവര് കളിച്ചിരുന്ന കളികളിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോ ഇന്ന് നമ്മൾ കാണുന്ന ഗെയിംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന പല ട്രെൻഡി മ്യൂസിക്കിന്റെയും ഒറിജിനൽ ചിലപ്പോ പണ്ട് നമ്മുടെ ദാസേട്ടനും ചിത്രശേഷിയും പാടിയ പഴയ പാട്ടിൽ നമുക്ക് തിരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടും അല്ലെ. ആ വരികൾ കേട്ട് നോക്കുമ്പോ പഴയ ചില കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പഴയത് മോശമാണെന്നോ പുതിയത് മാത്രമാണ് കേമമെന്നോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് തെറ്റുന്നത് എന്നാണ് ഓംകോശിഷിൻ എന്ന് പറയുന്ന ഈ ജാപ്പനീസ് ഫിലോസഫി പറയുന്നത്. പഴയതിനെ ഒരു ഗൈഡാക്കി നമ്മുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ദൂരം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് ലുക്കിംഗ് അറ്റ് ദി റിയർ വ്യൂ മിറർ വൈൽ ഡ്രൈവിംഗ്. ഈ റിയർ വ്യൂ മിറർ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ, അതായത് മുമ്പോട്ട് പോകാൻ പിന്നിലോട്ടും ഇടയ്ക്ക് നോക്കണമല്ലോ എന്നൊരു ഫിലോസഫിയാണല്ലോ ഈ മിററിനുള്ളത്, ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള മിററിനുള്ളത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലെപ്പോഴും വയ്ക്കുക. സോ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഒന്ന് നമ്മുടെ ഓംകേശി, മറ്റൊന്ന് ഓംകോശിഷിൻ. അപ്പോൾ രണ്ട് കാര്യങ്ങളോടുകൂടി ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പ് ചെയ്യാണ്. അഹല്യ എഫ് എം നിസുനുകോ ഷിതേ കുതാസായി, അതായത് അഹല്യ എഫ് എം കേട്ടുകൊണ്ടേയിരിക്കൂ. സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂ.

0: 100% 916 ഹോൾ മാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499604570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: നമസ്കാരം എല്ലാ ലിസ്ണേഴ്സിനും, സ്വാഗതം ഗസ്റ്റ് റൂമിലേക്ക്. ഇന്ന് ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. ഗസ്റ്റ് റൂമിന്റെ കഴിഞ്ഞ ആഴ്ചയിലെ അധ്യായത്തിലൂടെ നമ്മൾ കേട്ടത് ചിറ്റൂർ ജോയിന്റ് ആർ ടി ആയിട്ടുള്ള വൃന്ദ സനൽ മാം പറഞ്ഞുതന്നിട്ടുള്ള റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിളുമായി ബന്ധപ്പെട്ടും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സമയക്കുറവ് കാരണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ മാം ജോയിൻ ചെയ്യുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ പറയാനായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി മാമിനെ സ്വാഗതം ചെയ്യാം, ഒപ്പം തന്നെ ബാക്കി കാര്യങ്ങൾ കൂടെ ചോദിക്കാം.
5: ഈ ക്ഷമ ഈ ഡ്രൈവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു വണ്ടി ചിലപ്പോൾ ഫ്രണ്ടിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിർത്തിയിട്ടുണ്ടാവും, പക്ഷെ പുറകിൽ വരുന്ന എല്ലാവരും ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഒട്ടും ക്ഷമയില്ലാത്തവർക്ക് ഈ ഡ്രൈവിംഗ് പണി പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ശരിയല്ല,
6: ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു ഡ്രൈവർക്ക് വേണ്ട രണ്ട് ഗുണങ്ങളാണ്, ഒന്ന് ക്ഷമ, ഒന്ന് രണ്ടാമത്തെ ശ്രദ്ധ. ഈ രണ്ട് ക്വാളിറ്റി ഉണ്ടെങ്കിൽ തന്നെ ബാക്കി ഈ പറഞ്ഞ ആക്സിഡൻസ് എല്ലാം അതിന്റെ വഴിയിൽ തന്നെ അങ്ങ് നിന്നോളും. ക്ഷമയില്ലാതെ നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. അത് തന്നെയാണ് പറഞ്ഞത്. ഈ നമ്മൾ നോക്കിയാൽ കാണാം, ട്രാഫിക് സിഗ്നലിന്റെ അടുത്ത് എത്തുമ്പോൾ പച്ച ലൈറ്റ് ഇവിടെ കത്തുമ്പോഴേ അങ്ങ് ഏറ്റവും ബാക്കി കിടക്കണമെന്ന് തൊട്ട് അടിച്ചു തുടങ്ങും. ഫ്രണ്ടിലെ വണ്ടികൾ മൂവ് ചെയ്താലേ ഇവിടെ എത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് സിഗ്നൽ ലൈറ്റിൽ എത്തുമ്പോൾ മഞ്ഞ കഴിഞ്ഞ് ഗ്രീൻ കഴിഞ്ഞ് യെല്ലോ വന്ന് കഴിഞ്ഞാൽ ഉടൻ ദൂരെ നിന്ന് വരികയാണെങ്കിലും ഫാസ്റ്റ് ആയിട്ട് കയറി കട്ട് ചെയ്ത് പോവാ. അവിടെയും ക്ഷമയില്ലാത്തതിന്റെ പ്രശ്നമാണ്.
5: ഒന്നോ രണ്ടോ സെക്കൻഡ് ആയിരിക്കും,
6: അതെ, നമുക്ക് കൂടിപ്പോ ഒരു 30 സെക്കൻഡ്. പിന്നെ ചില ഭയങ്കര ഹൈലി ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഒരു 90 സെക്കൻഡ് വരുന്നുള്ളൂ. അപ്പൊ ഈ 90 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുമ്പോ ഭയങ്കര എന്തോ സമയം, ഇത് കഴിഞ്ഞ് ചാടിപ്പോയിട്ട് വല്ല കാര്യം ചെയ്യാനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ക്ഷമ വളരെ അത്യാവശ്യമുള്ള കാര്യം. ഈവൻ ഒരാള് നമ്മളോട് ഇച്ചിരി അജിറ്റേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എപ്പോഴോ കുറെ ജസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇഗ്നോർ ഇറ്റ്. അവരെ അവൻ അങ്ങനെ കാണിച്ചു, അല്ലെങ്കിൽ അവന്റെ പുറകെ പോണം, അല്ലെങ്കിൽ അവനെ രണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു റോഡ് റേജ് കാണിക്കുക, ഇതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. റോഡ് എന്ന് പറയുന്നത് മനുഷ്യന് സുഖമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലം. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായില്ലേ, ഹോൺ അടിച്ചു എന്ന് പറഞ്ഞ ഒരാളെ തലയ്ക്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ട്. എനിക്കൊന്ന് ഒരു 6-7 മാസം മുമ്പ് ട്രിവാൻഡ്രം കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അത്ര അസഹിഷ്ണുതയോടുകൂടി ആയി മാറിയിരിക്കണോ എന്നുള്ളതാ. അപ്പൊ അത് ക്ഷമ വളരെ അത്യാവശ്യമുള്ള കാര്യം. അതുപോലെ തന്നെയാണ് കംപ്ലീറ്റ് അറ്റൻഷൻ, ശ്രദ്ധ, അലേർട്ട്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.
2: ഗസ്റ്റ് റൂം ആണ് പ്രിയപ്പെട്ട ലിസ്ണേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടം.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. വൃന്ദ സനൽ മാം ആണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം.
3: അപ്പൊ ഞാൻ വണ്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപകടങ്ങൾ സ്വാഭാവികമാണല്ലോ. അപ്പൊ അത് എന്റെ മിസ്റ്റേക്ക് ആവാം, മുമ്പിൽ വന്ന വണ്ടിയുടേതാവാം, ചിലപ്പോ നടന്നുപോയ വ്യക്തിയുടേതാവാം. അപകടങ്ങൾ സംഭവിക്കും, സ്വാഭാവികമായിട്ട് നമ്മൾ പാനിക് ആവും. ചില ആൾക്കാർ വണ്ടി ചിലപ്പോൾ അവിടെ നിന്നിട്ട് ഓടാം, അല്ലെങ്കിൽ ചില വണ്ടിയായിട്ട് അവിടെ നിന്ന് മുങ്ങാം, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഒരു അപകടം സംഭവിച്ചു, അതിൽ നമ്മളും പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്?
4: അപകടം സംഭവിച്ചാൽ ഒരു ഡ്രൈവറുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ അപകടം മറ്റേ ആൾക്ക് അല്ലെങ്കിൽ നമുക്കായിക്കോട്ടെ എന്തെങ്കിലും ഇഞ്ചുറിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അയാൾ ആദ്യം കെയർ ചെയ്യുക എന്നുള്ളതാണ്. കെയർ ചെയ്ത് ആംബുലൻസ് വിളിക്കണമെങ്കിൽ ആംബുലൻസ് വിളിക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ട് 24 മണിക്കൂറിനകം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക. അത് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപകടത്തിൽപ്പെട്ട ആളെ കളഞ്ഞിട്ട് പോവുക എന്നുള്ളത് നിയമത്തിലില്ല. അപ്പൊ അവർക്ക് വേണ്ട ഹോസ്പിറ്റൽ ഇത് ചെയ്യണമെങ്കിൽ, കെയർ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങൾ, ഹോസ്പിറ്റൽ അറ്റൻഷൻ കൊടുക്കുക, പോലീസിനെ ഇൻഫോം ചെയ്യുക, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം.
3: അത്രയേ ഉള്ളൂ.
4: അതാണ് അതിന്റെ പ്രൈമറിലി വരുന്ന
3: കാര്യം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഇടുങ്ങിയ റോഡ്,
4: അവർ ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ ഇൻഫോർമേഷൻ പാസ് ചെയ്തിരിക്കണം. മറ്റേ ഇടി കൊണ്ട ആള് പറയണ നിങ്ങളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് നമ്മൾ കൊടുക്കുക, ഇൻഫോർമേഷൻ കൊടുക്കുക.
3: അടുത്തൊരു കാര്യം, ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇടുങ്ങിയ റോഡുകളാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് കടകളും ഷോപ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതിലേക്ക് വരുന്ന ആളുകൾ ഈ റോഡ് സൈഡിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കടകളിലേക്ക് ഇങ്ങനെ കയറി പോകാറുണ്ട്. പിന്നീട് അത് ട്രാഫിക് ബ്ലോക്കിലേക്കും പ്രശ്നങ്ങളിലേക്കും എത്തിക്കാറുണ്ട്. അപ്പോ ഈ ഒരു പാർക്കിംഗ്, അത് നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? റോഡ് സൈഡിൽ ഇങ്ങനെ 2-വീലർ ആണെങ്കിലും 4-വീലർ ആണെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിനായിട്ട് പോകാൻ പാടുണ്ടോ? അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ?
4: ട്രാഫിക്കിന് ഒബ്സ്ട്രക്ഷൻ ആവുന്ന വിധമാണ് പാർക്കിംഗ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഫൈൻ ഉണ്ടാവും. ഇതിപ്പോ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ ചിറ്റൂരിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ഇവിടുത്തെ ലൊക്കാലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല റോഡ്സ് ആണ്. സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ പോലും അതിന്റെ ആ ക്രൈറ്റീരിയയിൽ പോലും പെടാത്ത വണ്ണമുള്ള നാരോ റോഡ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഒരു കടയുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഒരു നേച്ചറാണ് ഒരു കട ഉണ്ട് സാധനമായിക്കളും നമ്മൾ ഉടനെ അവിടെ നിർത്തുക കയറുക, നമ്മുടെ കൺവീനിയൻസ് ആണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എവിടെയെങ്കിലും സേഫായിട്ട് മറ്റു ട്രാഫിക്കിന് തടസ്സം ഉണ്ടാകാത്ത വിധം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് നടന്ന് വന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കണം. അല്ലാതെ ട്രാഫിക്കിന് ഒബ്സ്ട്രക്ഷൻ വരുന്ന രീതിയിൽ, അപകട സാധ്യത ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ വിചാരിക്കണം എന്നില്ല. നമ്മളുടെ വിചാരം എന്താണ്? ഒരു പ്രശ്നമല്ല, അവിടെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇട്ടിട്ട് പോകുന്നത്. പക്ഷേ ഒരു മൂവ്മെന്റ് ഉള്ള റോഡാണെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും, നമ്മളിപ്പം വണ്ടികൾ കണ്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും മൾട്ടിപ്പിൾ ട്രാഫിക് സിറ്റുവേഷൻ മാറുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇതനുസരിച്ച് നമുക്ക് പാർക്കിങ്ങിന് ഒബ്സ്ട്രക്ഷൻ നമുക്ക് ഉണ്ടെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് ഫൈൻ ചെയ്യും.
0: ഗസ്റ്റ് റൂം ആണ് സുനിലിനൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ബ്രേക്ക്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഒരിക്കൽ കൂടി സ്വാഗതം ഗസ്റ്റ്റൂമിലേക്ക്. ചിറ്റൂർ ജോയിന്റ് RTO വൃന്ദ സനലാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് വിശേഷങ്ങളുമായി.
3: രാത്രികാല യാത്രകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവർ ഉപയോഗിക്കണമെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ലാതെ സ്വകാര്യ വാഹനങ്ങൾ, സ്വന്തം വണ്ടി ഇപ്പൊ ഞാൻ ഓടിച്ചു പോലെ എന്തിനാ ഞാൻ ഡ്രൈവർ വെക്കുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്താണ് അതിലെ അപകടം, പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്താണ്?
4: അതിലെന്ന് പറഞ്ഞല്ല, നമ്മളുടെ നോർമൽ, നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും വേണ്ടി വണ്ടി ഓടിക്കുന്നവരാണ്. അപ്പൊ നമ്മൾക്കൊരു സ്ഥിരം ഒരു റുട്ടീൻ ഉണ്ട്. എന്താണ്, രാവിലെ എണീറ്റ് ജോലിക്ക് പോവാ, അല്ലെ പഠിക്കാൻ പോവാ, അല്ലെങ്കിൽ വാട്ടവർ, എന്താ കഴിഞ്ഞ വൈകിട്ട് വരിക, രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുക, വെളുപ്പിനെ എണീക്കുക. പക്ഷെ ഉച്ചയ്ക്ക് രാത്രി തൊട്ട് രാവിലെ വെളുപ്പിനെ വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന്റെ സമയമാണ്. നോർമലി ഏതൊരു ഹ്യൂമൻ ബീങ്ങിന്റെയും ടൈം ഷെഡ്യൂൾ അങ്ങനെയാണ്, എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോ നമ്മളുടെ ബോഡി അതിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ബിറ്റ്വീൻ ഒരു 12 to 4 സമയം, രാത്രി 12 തൊട്ട് വെളുപ്പിന്റെ 4 മണി വരെയുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി റെസ്റ്റ്, നിർബന്ധമായ അവന് വേണം, ആ റെസ്റ്റ് വേണം. ആ സമയത്തിൽ അവൻ നാച്ചുറലി ഉറക്കത്തിന്റെ ഇതിലോട്ട് പോകും. അപ്പൊ നമ്മളാണ് ലേറ്റ് നൈറ്റ് ഡ്രൈവിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതൊക്കെ ശീലമില്ല, ഉറക്ക ഒഴിച്ചുള്ള ശീലമില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി ആ ടൈം ആകുമ്പോൾ ബ്രെയിൻ കറക്റ്റാ പറയും, എനിക്ക് ഉറങ്ങേണ്ട സമയമായി, ഞാൻ എന്താ ഉറങ്ങാൻ പോകുന്നത്. അത് നാച്ചുറലി പോകും, നമുക്ക് കൺട്രോൾ ഇല്ല. അവിടെ നമ്മൾ എത്ര കൺട്രോൾ ചെയ്യുന്നില്ല, കുഴപ്പമില്ല എന്ന് വിചാരിച്ചാലും നമ്മുടെ കണ്ണ് 1 സെക്കൻഡിലേക്ക് അടഞ്ഞാൽ മതി ആക്സിഡന്റ് ചാൻസ് അവിടെ വന്നു കഴിഞ്ഞു. അത് കുഞ്ഞ് ആക്സിഡന്റ് തൊട്ട് വളരെ സിവിയർ ആയിട്ടുള്ള ആക്സിഡന്റ് വരെ ചെന്നെത്തും. പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് സ്ഥിരം എക്സ്പേർട്ട് ആയിട്ട് ഓടിക്കുന്ന അവരുടെ കാര്യമാണ് രാത്രിയും പകൽ ഓടിച്ച് ശീലമുള്ളവര്, അവർക്ക് കുറച്ചുകൂടെ എക്സ്പേർട്ട് ആയിരിക്കും അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡ്രൈവറ് മനുഷ്യനല്ലേ, മനുഷ്യന്റെ ബ്രെയിനിന് ഒരു ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളൂ. അവന് റെസ്റ്റ് വേണ്ട സമയത്ത് റെസ്റ്റ് കിട്ടി തന്നെ തീരണം. ഈ പ്രൊഫഷണൽ ഡ്രൈവർ കണ്ടിന്യൂസ് ഓട്ടത്തില് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഓട്ടോ എടുക്കുകയാണെങ്കിൽ അവിടെ അയാളുടെ പ്രൊഫഷണലിസം ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. നമ്മളെക്കാളും കുറച്ചുകൂടെ എക്സ്പേർട്ട് ആയിരിക്കും അയാള് ഈ കാര്യത്തില്. എങ്കിലും അയാളുടെ പഴയ ഡ്രൈവിംഗ് എന്താ പറയുക, കണ്ടിന്യൂ ചെയ്ത് വന്നിരുന്നെങ്കിൽ അയാളെ തലേദിവസം, അതിന്റെ തലേദിവസം ഒക്കെ ഓട്ടത്തിലായിരുന്നു, ഉറക്കമില്ല, റെസ്റ്റ് ഇല്ലാതെ ഓടിയിട്ടുണ്ടെങ്കിൽ അയാള് രാത്രി ഈ പറഞ്ഞ സമയത്ത് വീണ്ടും ഓട്ടോ എടുത്ത് ഓടുകയാണെങ്കിലും ഈ സിറ്റുവേഷൻ
3: ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്കൂൾ സോണാണ്, കുട്ടികൾ, കുഞ്ഞു മക്കളാണ്, അവർക്കറിയില്ല റോഡിലൂടെ വണ്ടി വരും, നമ്മൾ ശ്രദ്ധിച്ചു പോകണം എന്നുള്ളത്. അപ്പോ സ്കൂൾ സോണിൽ ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഈ ബസ്സൊക്കെ ഇങ്ങനെ ചീറി പാഞ്ഞു പോവാറുണ്ട് സ്കൂൾ സമയത്തൊക്കെ, സ്കൂൾ വിടുന്ന സമയത്തും രാവിലെ പോകുന്ന സമയത്തും ഒക്കെ. അപ്പോ ആ ഒരു സർക്കിളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്?
4: സ്കൂൾ സോണില് സ്പീഡ് ലിമിറ്റ് പറയുന്നുണ്ട്, നമുക്ക് അറിയാലോ. നമുക്ക് ഓരോ വാഹനത്തിനും, ഓരോ പർട്ടിക്കുലർ ടൈപ്പ് വാഹനത്തിനും ഓരോ റോഡുകളിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്പീഡ് ലിമിറ്റ് പറയുന്നുണ്ട്. എന്നാൽ സ്കൂൾ പരിസരത്ത് എല്ലാ വാഹനങ്ങളും 30 കിലോമീറ്റർ വേഗതയാണ് പറയുന്നത്. അതാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്ന വേഗത. നമുക്ക് സ്കൂളുള്ള മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അവിടെ ഒരു സ്കൂൾ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ബോർഡ് കാണാം.
3: തീർച്ചയായിട്ടും
4: ഇപ്പൊ പല സ്ഥലങ്ങളിലും അതിന് കണക്കാക്കിയുള്ള സിക്സാക് മാർക്കിങ്ങുകളും കാണും. പെഡസ്ട്രിയൻ ക്രോസിംഗ്, സ്കൂളിന്റെ ഫ്രണ്ടിൽ ഒരു പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ടാവും, അവിടെ തന്നെ പല സ്കൂളുകളുടെ ഫ്രണ്ടിലും സിക്സാക് മാർക്കിങ്ങും ഉണ്ടാവും. ഈ ബോർഡ് കാണാം, ബോർഡിലെ മാർക്കിംഗ് കാണാം, പലപ്പോഴും അവിടെ സ്കൂളിന്റെ ബോർഡ് തന്നെ ഫ്രണ്ടില് നമുക്ക് കാണാൻ പറ്റും സ്കൂളിന്റെ ഫ്രണ്ടില്. ഈ സ്ഥലം എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മള് കാല് ആക്സിലറേറ്റ് ചെയ്ത് മാറിയിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മക്കളും ഇതുപോലെ പല സ്കൂളുകളിലും പഠിക്കുന്നുണ്ടാവും, ചിലപ്പോൾ കൊച്ചുമക്കളും ഉണ്ടാവാം, നമ്മുടെ പോലെ തന്നെയാണ് ആരുടെയൊക്കെയോ മക്കളും കൊച്ചുമക്കളും ഒക്കെ തന്നെയാണ് അവിടെയും പഠിക്കുന്നത്. അപ്പൊ അവിടെ ഉള്ള ഓരോ കുഞ്ഞും എന്റെ തന്നെയാണ് എന്നുള്ളൊരു ബോധം മനസ്സിൽ ഉണ്ടായാൽ മാത്രമേ ഇവർക്ക് അവിടെ വരുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആർക്കും ഒരു അപകടം ഞാൻ കാരണം ഉണ്ടാവരുത് എന്നുള്ള ഒരു ഇതിൽ പോവാൻ പറ്റുള്ളൂ. അപ്പൊ സ്കൂൾ സോൺ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായും സ്പീഡ് കുറയ്ക്കുക, അവിടെ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് അറിയില്ല, ഈ പറഞ്ഞ പോലെ അവർക്ക് ജഡ്ജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ വണ്ടി എത്ര വേഗത്തിൽ വരുന്നോ, ഇതിനു മുമ്പ് അടുത്ത് ചാടാൻ പാടില്ല എന്നോ എന്നുള്ള ധാരണ കൊച്ചുകുട്ടികൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. ഒരു ഹൈസ്കൂളൊക്കെ ആവുമ്പോൾ ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ഉത്തരവാദിത്വമാണ്, ഡ്രൈവർ നമ്മുടെ ഉത്തരവാദിത്വമാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും അവർക്ക് അപകടം ഉണ്ടാകാതെ ശ്രദ്ധിച്ച് കൊണ്ടുപോകുക എന്നുള്ളതും. അത് അവരുടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എത്ര നിയമം ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മള് ഡെഫിനറ്റ് ആയിട്ട് സ്വന്തമായിട്ട് പ്രോമിസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ.
3: തീർച്ചയായിട്ടും
4: അവിടെ നമ്മളുടെ എൻഫോഴ്സ്മെന്റ് ഉണ്ടാവാറുണ്ട്, പോലീസിന്റെ ആണെങ്കിലും നമ്മുടെ നിർദ്ദേശങ്ങൾ ഉണ്ടാവാറുണ്ട്, നമ്മുടെ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്, ഡ്രൈവേഴ്സിനുള്ള ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. ഇതിലെല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വന്നാൽ പോലും ഈ പറഞ്ഞ പോലെ പലപ്പോഴും പലരും എന്തോ കാരണം കൊണ്ട് വിട്ടുപോകുന്നു. അത് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് നമ്മൾ നമ്മുടെ ഒരു തീരുമാനമാണ്.
3: ഗസ്റ്റ് റൂമിൽ

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
3: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിറ്റൂർ ജോയിന്റ് ആർ ടി ഒ ആയിട്ടുള്ള വൃന്ദ സനലാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
4: ഈ അടുത്ത് വിവാദം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു, ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വണ്ടി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ ചെയ്ത് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വണ്ടി കൊണ്ടുവരുമ്പോൾ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഉള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
5: ഇപ്പൊ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികളാണെങ്കിൽ അവിടെ നിന്ന് എൻ ഒ സി എടുത്തിട്ട് വേണം നമ്മുടെ സംസ്ഥാനത്തിലേക്ക് രജിസ്ട്രേഷന് കൊണ്ടുവരാനായിട്ട്. എൻഒസി എന്ന് പറഞ്ഞാൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അവരുടെ കൺസേൺഡ് അതോറിറ്റിന്ന് ആർ ടി ഒന്ന് എടുത്ത് വേണം കൊണ്ടുവരാനായിട്ട്. ഈ കൊണ്ടുവരുന്നതിൽ നമുക്കറിയില്ല എങ്ങനത്തെ വണ്ടികളാണ് വരുന്നത്. ഇപ്പൊ പലരും ഓയിൽ എക്സ് വഴിയും അല്ലാതെയൊക്കെ നോക്കിയിട്ട് എടുത്തിട്ട് വരുന്നുണ്ട്. ഈ വണ്ടികള് ജെന്വിൻ വണ്ടികളാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഈ വാങ്ങിക്കാൻ പോകുന്നവർക്കും അറിയണമെന്നുണ്ടാവില്ല. ഏതെങ്കിലും കാർ ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടി ബ്രോക്കർമാരുടെ വഴിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ എടുക്കുന്നുണ്ടാവുക. രണ്ട് രീതിയിൽ ആർഎംഎ ചെയ്യാറുണ്ട്. അതായത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി, ഞാൻ ഡൽഹിയിലാണ് ഞാൻ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ഇവിടെ കൊണ്ടുവന്ന് മാറ്റുന്നു. അതൊക്കെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്റെ തന്നെ ഓണർഷിപ്പ് സ്വന്തം വണ്ടിയാണ്. അപ്പം അഡ്രസ്സ് മാറ്റാനായിട്ട് കൊണ്ടുവരുന്നു. അതും ആർഎംഎ തന്നെയാണ് ഈ പറഞ്ഞ പോലെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. മറ്റേന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വരുന്ന വണ്ടി. അത് ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എൻ ഒ സി ഒക്കെ എടുത്ത് വന്നാൽ പോലും ഇതിന്റെ ജെന്യൂൻനെസ് നമ്മൾ നോക്കും. ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ക്രൈം ഇതിൽ വല്ലതും പെട്ടിട്ടുള്ള വണ്ടികളാണോ എന്നുള്ളത് നോക്കും. വണ്ടി പരിശോധിക്കും, വണ്ടിയിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുണ്ടോ. അതിന്റെ ചിലതിലൊക്കെ ചേസിസ് നമ്പറൊക്കെ വേറെ വ്യാജമായിട്ട്, ഈ വണ്ടിയുടെ ആർ സിയിൽ പറയുന്ന ചേസിസ് നമ്പർ ആയിരിക്കും കൊത്തിയിട്ടുണ്ടാവുക, ചിലപ്പോൾ ഈ വണ്ടി ആയിരിക്കില്ല, സെപ്പറേറ്റ് കൊത്തി വരുന്ന വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കും. ഇതേ വണ്ടി തന്നെയാണോ, ആർ സി പറയുന്ന കാറ്റഗറി തന്നെയാണോ ഇതിൽ വരുന്നതെന്നുള്ളത് കൺഫേം ചെയ്യും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. പിന്നെ മറ്റു പിഴകളോ ഒന്നും പെൻഡിങ് ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കും. എന്നിട്ട് കൺഫേം ആയാൽ മാത്രമേ നമ്മളിവിടെ ആക്സെപ്റ്റ് രജിസ്റ്റർ പുതിയ നമ്പർ അലോട്ട് ചെയ്ത് കൊടുക്കുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കണം. വെളിയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ പിന്നീട് ഇത് കൊണ്ടുപോയി അവിടെ കറക്റ്റ് ചെയ്തൊക്കെ എടുത്തോണ്ട് വരിക എന്ന് പറഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്യാതെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനും
4: പറ്റില്ല. ഈ ഫൈന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പൊ പലർക്കും ഹെൽമെറ്റ് വെക്കാത്തതിനും സീറ്റ് ബെൽറ്റ് വെക്കാത്തതിനും ഒക്കെ ഫൈൻ കിട്ടാറുണ്ട്. ചിലപ്പോ ചില ആൾക്കാർ പറയാറുണ്ട് ചെവി ചൊറിഞ്ഞു പക്ഷെ അത് ഫോൺ യൂസ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ഫൈൻ കിട്ടി. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് ക്ലിയർ ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ ഫൈൻ ഇപ്പൊ രണ്ടോ മൂന്നെണ്ണോ വന്ന് കിടപ്പുണ്ട്, അടച്ചില്ല, അതിപ്പോ ആരും ചോദിക്കാനൊന്നും പോകുന്നല്ലോ. ഞാൻ അടയ്ക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഭവിഷ്യത്തുകൾ ഉണ്ടാകും.
5: ഫൈന് ചെവി ചൊറിഞ്ഞു എന്ന് പറഞ്ഞ അങ്ങനത്തെ കേസുകള് മുമ്പ് നമ്മള് കണ്ടിട്ടുണ്ട്. അതില് മൾട്ടിപ്പിൾ ഫോട്ടോസ് ഉണ്ടാവും നമ്മുടെ ഇതിൽ വരുന്നതില്. അത് എപ്പോഴും ഫുൾ ടൈം ചൊറിഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്, അല്ലേ? ഒന്ന് ചൊറിഞ്ഞു നമ്മള് ചൊറിഞ്ഞു വിട്ടു. അപ്പൊ അതിന്റെ ആ കണ്ടിന്യൂറ്റി കൂടുന്നതനുസരിച്ചായിരിക്കും നമ്മളിത് മനസ്സിലാക്കുക. അപ്പൊ ജെന്യുൻ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കത് ഓഫീസർക്ക് അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും, കൺവിൻസ് ആവുകയാണെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അത് മനസ്സിലാക്കാനുള്ള വേറെ ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ കൺഫേം ആണെങ്കിൽ ഒഴിവാക്കില്ല, ഡെഫിനറ്റ്ലി ഒഴിവാക്കില്ല. പിന്നെ ചെല്ലാന് അടയ്ക്കാതിരുന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കോടതിക്കാണ് വിടുക. കോടതിക്ക് വിട്ടു കഴിഞ്ഞാൽ അത് കോടതിയാണ് തീരുമാനിക്കുന്നത് പിന്നെ എത്ര ഫൈൻ കൊടുക്കണം എന്നുള്ളത്. കോടതിയുടെ അധികാരത്തിൽ പെടുന്നതാണ്. കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും അവിടെ അടച്ചാൽ മതിയാവും. അപ്പൊ അതിന് വരാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന ഫൈൻ അടക്കുക, മേലില്ലാതെ ആവർത്തിക്കാതിരിക്കുക.
4: ഈ ഓട്ടോറിക്ഷക്കാരാണ് ഏറ്റവും പ്രശ്നക്കാര്. ഇവർ ഇൻഡിക്കേറ്റർ ഇങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് പോവും. അപകടങ്ങൾക്ക് പല കാരണം, അപകടങ്ങൾക്ക് മുഴുവൻ കാരണം ഓട്ടോറിക്ഷക്കാരാണെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണ്?
5: നമുക്ക് അങ്ങനെ അടച്ചു പറയാൻ പറ്റില്ല അപകടങ്ങൾക്ക് മുഴുവൻ കാരണക്കാരവരെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഓഫ്കോഴ്സ് അവരെ തെറ്റായ ചില പ്രവൃത്തികളും ഉണ്ട് അപകടങ്ങൾക്ക് സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നിന്ന നിൽപ്പിന്, കാര്യം ചെറിയ വണ്ടിയല്ലേ, ഒരു മൂന്ന് വീലല്ലേ ഉള്ളൂ, അവർക്ക് നിന്ന നിൽപ്പിനെടുത്ത് വണ്ടി തിരിക്കുക എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കില്ല ഈ വണ്ടി തിരിയുമെന്നുള്ളത്, മറ്റു ഡ്രൈവർമാരെ പ്രതീക്ഷിക്കില്ല. അപ്പോഴായിരിക്കും തിരിയുന്നതും ഇത് കണ്ടിട്ട് മറ്റവൻ സഡൻ ബ്രേക്ക് ചെയ്യുന്നതും സ്കിഡ് ചെയ്യുന്നതും തലകുത്തന പോകുന്നതും ഒക്കെ സിറ്റുവേഷൻസ്, അത് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാറ്. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ട്രാഫിക്കിന്റെ ഇടയിൽ കൊണ്ട് തിരക്കിന്റെ ഇടയിൽ അങ്ങനെയൊക്കെ ഒരു അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ ഈ പറഞ്ഞ അവർക്ക് അവരെ കുറിച്ച് പറയുന്ന ഈ പ്രശ്നങ്ങളും മാറും.
3: ഗസ്റ്റ് റൂമിൽ ഇനിയൊരു

0: 100% 916 ഹോൾ മാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
1: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. വൃന്ദ സനൽ മാം ആണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം.
4: അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഈ ഇട റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇങ്ങനെ കേറുന്ന സമയത്ത് വണ്ടികൾ ഉണ്ടോ ഒന്ന് ശ്രദ്ധിക്കാതെ കേറുന്നത്.
5: അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാര്യം എന്ന് പറഞ്ഞാല്

0: മാത്രം ആവണമെന്നില്ല, ഒരു ബൈക്കാണ് ഇതുവഴി പോകുന്നത്, ഫ്രണ്ട് സൈഡ് റോഡിൽ നിന്ന് ഒരു കാർ കയറി വരുന്നു, ശ്രദ്ധിക്കാതെ വരുന്നു, ഇടി നടക്കാം, ഏതാണ് ഏതോ എന്ത് വണ്ടിയാണെങ്കിലും, അത് എപ്പോഴും ബൈ റോഡിൽ നിന്നാണെങ്കിലും ക്രോസ് റോഡാണെങ്കിൽ പോലും നമ്മള് വരുന്ന എല്ലാ വണ്ടിക്കാരും ഒന്ന് നിർത്തി ശ്രദ്ധിച്ചിട്ട് പോവാ. മെയിൻ റോഡാണെങ്കിൽ അവർക്കാണ് പ്രയോറിറ്റി അവിടെ വരുന്നത്. ബൈ റോഡിൽ നിന്ന് വരുന്നവര് അവിടെ നിർത്തി നോക്കിയിട്ട് തന്നെ സേഫ് ആണെങ്കിൽ മാത്രമേ കയറി പോവാ, അല്ലാതെ കണ്ണടച്ച് കയറി പോവാൻ മതി. ഇവൻ ക്രോസ് ചെയ്യണില്ല, അയാള് നേരെ ഇടത്തോട്ട് കയറി തന്നെയാണ് പോകണമെങ്കിൽ പോലും അയാൾ നിർത്തി നോക്കിയിട്ടേ പോകാവൂ. പലരും നോക്കാറില്ല, കാര്യം എനിക്ക് ഇങ്ങോട്ടല്ലേ പോകേണ്ടത്, ഇപ്പുറത്തെ നോക്കേണ്ട കാര്യമില്ല,
1: പക്ഷെ
0: എന്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴും ഒരു ആക്സിഡന്റ് നടക്കാൻ എന്തെന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ ഇപ്പം അറൌണ്ട് രണ്ട് കോടി അടുപ്പിച്ച് വാഹനങ്ങളായി കഴിഞ്ഞു. നമ്മളുടെ കേരളം അറിയാലോ എത്രത്തോളമാണ് നമ്മുടെ ഏരിയ ഉള്ളതെന്നുള്ള അറിയാം. അതിൽ കൂടുതലും എന്താ പറയാ, മലകളും പുഴകളും ബാക്കി കാര്യങ്ങളുമായിട്ട് കിടക്കുന്നത് വളരെ കുറച്ചാണ് നമുക്ക് യൂസബിൾ റോഡായിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ റോഡ്സ് ഒന്നും ആക്സസ് ഫ്രീ റോഡ്സും അല്ല, അതായത് ആർക്കും എപ്പോഴും എവിടെ ഹൈവേയിലൊക്കെ ആക്സസ് ഇല്ല ഉണ്ടാവാൻ പാടില്ല, പക്ഷെ നമ്മുടെ എല്ലാ ഹൈവേയിലും കടകളാണ് നിറഞ്ഞിരിക്കുന്നത്, വീടുകൾ നേരെ ഇറങ്ങുന്ന ഹൈവേയിലോട്ടാണ് വീട്ടിൽ നിന്ന് നേരെയായിട്ട് ഇറങ്ങുന്നത്. അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ ഇവിടങ്ങളിലെല്ലാം ആക്സിഡന്റ് ചാൻസസ് ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് മനസ്സിലാക്കി തന്നെ നമ്മള് റോഡ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു
1: പരിഹാരം
0: ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ട്, നമ്മുടെ നാടിന് കൺസ്ട്രെയിൻ്റ് ഉണ്ട്, നമ്മുടെ ലാൻഡിന് കൺസ്ട്രെയിൻ്റ് ഉണ്ട്, അത് മനസ്സിലാ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം തമിഴ്നാട് പോലെയോ കർണാടക പോലെയോ അത്രയും വാസ്റ്റായിട്ടുള്ള സ്ഥലമോ അത്രയും ഇപ്പം നമ്മുടെ റോഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ സ്ഥലം വളരെ പരിമിതമാണ്. അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ലാൻഡ് ഉണ്ട്, എത്ര എക്സ്പ്രസ് ഹൈവേ ഉണ്ടാക്കാനും അവർക്ക് ലാൻഡ് ഉണ്ട്, പക്ഷെ പാവപ്പെട്ട നമ്മൾക്കതില്ല.
1: അപ്പൊ
0: അത് മനസ്സിലാക്കി, നമ്മളുടെ പരിമിതി മനസ്സിലാക്കി അതിനനുസരിച്ച് നിന്ന് പെരുമാറാൻ നമ്മൾ ശീലിക്കണം.
1: മാം, ഈ ഡ്രൈവിങ്ങിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയാനും ഇപ്പൊ എല്ലാവർക്കും അറിയണമെന്നില്ല, വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല. അപ്പൊ ഇത് അറിയാനായിട്ട് നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടത്? MBD ഓഫീസിനെ സമീപിച്ചാൽ മതി? എന്തെങ്കിലും ബുക്ക്, ആപ്പ് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: ഇപ്പോ എന്ന് പറഞ്ഞാൽ MBD ഒരു ആപ്പ് ഇറക്കിയിട്ടുണ്ട്, MBD ലീഡ്സ് ആപ്പ് എന്നാണ്, MBD ലീഡ്സ് ആപ്പ് എന്ന് പറഞ്ഞാണ് വരുന്നത്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതില് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെഹിക്കിളിനെ കുറിച്ചും ഡ്രൈവിങ്ങിനെ കുറിച്ചും ഒക്കെ അറിയേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ടെസ്റ്റുകൾ ചെയ്യാം, ഐ മീൻ ലേണേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ട്രയൽ ടെസ്റ്റുകൾ ചെയ്യാം. എനിക്കൊന്ന് അറൌണ്ട് 42 ലെവൽസ് ഓഫ് ടെസ്റ്റ് അതിലുണ്ട്. അത് നമ്മൾ ഉത്തരം തെറ്റാണെങ്കിൽ അവരെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം.
1: പഠിക്കാൻ
0: പറ്റും നമുക്ക്. അപ്പോ അത് ചെയ്യുന്ന നല്ല രസമാണത്. ഞാൻ അത് ചെയ്തു നോക്കി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഒരാളെ സംബന്ധിച്ച് ഒരു ഡ്രൈവറിനെ അല്ലെങ്കിൽ ഒരു ലൈസൻസ് എടുക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഈവൻ ലൈസൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ പോലും ചെയ്യുന്ന കാര്യം, നിയമം എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് നമുക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള എല്ലാം അതില് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ അത് എല്ലാരും ഡൗൺലോഡ് ചെയ്യുക, എല്ലാരും അത് മനസ്സിലാക്കുക, അത് വായിച്ചു നോക്കുക, ടെസ്റ്റുകൾ കയറി നോക്കുക. പിന്നെ അതിൽ തന്നെ ഇപ്പോൾ കൺസെഷൻസ്, കോളേജ് സ്കൂളിൽ നിന്നൊക്കെ ഉള്ള കൺസെഷൻസ് ഇപ്പം ഇനി അതുവഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കോളേജിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും അതിന് അലോഡ് ആൾക്കാർക്ക് ഈ MBD ആപ്പ് വഴി, MBD ലീഡ്സ് ആപ്പ് വഴി വേണം റിക്വസ്റ്റ് പോകാനായിട്ട്. ഇനി അതുവഴി മാത്രമാണ് കൺസെഷന്റെ കാര്യങ്ങൾ നമ്മൾ അപ്രൂവ് ചെയ്യാറുണ്ടാവുക. ഇപ്പോൾ ഈ 2026 ജനുവരി മാസം റോഡ് സുരക്ഷാ മാസമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. അതിന്റെ ഇത്തവഴത്തെ സെൻട്രൽ ഗവൺമെന്റ് ക്യാപ്ഷൻ എന്ന് പറയുന്നത് റോഡ് സുരക്ഷ ജീവൻ രക്ഷ, അതായത് സഡക് സുരക്ഷ ജീവൻ രക്ഷ എന്ന് പറഞ്ഞാൽ വരുന്നത്. നമ്മളുടെ നമ്മളിപ്പോ മോട്ടോർ വാഹന വകുപ്പ് പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നത് പെഡസ്ട്രിയൻ സേഫ്റ്റിക്കാണ് ഈ സമയത്ത്. അപ്പൊ എല്ലാവരോടും ഉള്ള എന്റെ ഒരു അപ്പീൽ എന്ന് പറയുന്നത്, നമ്മളുടെ പെഡസ്ട്രിയൻസ്, നമ്മൾ ഡ്രൈവേഴ്സ് ആണെങ്കിൽ പോലും പലപ്പോഴും നമ്മളും പെഡസ്ട്രിയൻസ് ആവാറുണ്ട്. പെഡസ്ട്രിയൻസിനെ നമ്മളുടെ തന്നെ കുടുംബത്തിലെ ഒരാളായി കണക്കാക്കുക, നമ്മുടെ സഹോദരനോ സഹോദരിയോ അമ്മയോ അച്ഛനോ ആരാ നമ്മുടെ തന്നെ ആളാണെന്ന് കണക്കാക്കുക, അവർ നിൽക്കുന്നത് അവരെ സേഫായിട്ട് ക്രോസ് ചെയ്യാനായിട്ട് വേണ്ട

0: സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മൾ കാരണം ആർക്കും ഒരു അപകടമോ ബുദ്ധിമുട്ടോ ഉണ്ടാകരുതെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്യുക.
1: നമ്മള് കാരണം ഒരു ജീവനും പൊലിയരുത്,
0: ഒരു ജീവനും ഒരു പൂച്ചക്കുഞ്ഞിനും പോലും ഒരു അപകടം വരരുത് എന്നുള്ള രീതിയിൽ നമ്മൾ പോവാ.
1: തീർച്ചയായിട്ടും അപകടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇന്ത്യ നമുക്ക്
0: തീർച്ചയായിട്ടും നടക്കട്ടെ.
1: ഓക്കെ, താങ്ക് യു സോ മച്ച് മാം, ഒരുപാട് സന്തോഷം, വളരെ മനോഹരമായിട്ട് സംസാരിച്ചു, എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു.
0: താങ്ക് യു.
1: ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. നന്ദി, നമസ്കാരം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: ഹുണത്തെ ആചാ സജണാ തേരീ യാദ് സതാവേ, ടോലി ടോല് ബജാവേ, ഗീത് ഖുഷി ദേ ഗാവേ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ലോ പോയിന്റിലേക്ക് സ്വാഗതം. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നുള്ളേ, അല്ലില്ലാതെ വളരാൻ അടിവേണം, അല്ലെങ്കിൽ അടിയുടേതാണ് അറിവ. ഈ ഒരു കാര്യം പണ്ടൊക്കെ നാട്ടുംപുറങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതായത് ഈ പണ്ട് സ്കൂളുകളിൽ അധ്യാപകർ കുട്ടികളെ ചുരൽ കൊണ്ട് അടിക്കുന്നതും അല്ലെങ്കിൽ ബെഞ്ചിൽ കയറ്റി നിർത്തുന്നതും ഒക്കെ വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യങ്ങളായിരുന്നുള്ളേ. എന്നാൽ ഇന്നത്തെ ആധുനിക നിയമ വ്യവസ്ഥയിലും മനുഷ്യാവകാശ കാഴ്ചപ്പാടിലും വിദ്യാലയങ്ങളിൽ കുട്ടികളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത്, അതായത് കോർപ്പറൽ പനിഷ്മെന്റ്, പൂർണ്ണമായിട്ടും നിയമവിരുദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ RTE ആക്ട് സെക്ഷൻ 17(1) വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണ്? ഒരു കുട്ടിയെയും സ്കൂളുകളിൽ ശാരീരികമായോ അല്ലെങ്കിൽ മാനസികമായോ പീഡിപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. കുട്ടികളെ വടികൊണ്ടടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മുഖത്തടിക്കുക, നിലത്ത് മുട്ടുകുത്തിക്കുക, ക്ലാസ്സിന് പുറത്ത് വെയിലത്ത് നിർത്തുക, അല്ലെങ്കിൽ കൈകൾ മുകളിലേക്ക് ഉയർത്തി നിർത്തുക തുടങ്ങിയ ശാരീരിക പീഡനങ്ങളെല്ലാം ഈ നിയമപ്രകാരം കടുത്ത നിയമലംഘനമായിട്ടാണ് പറയുന്നത്. കുട്ടികളിൽ അച്ചടക്കം വളർത്താനായി ശാരീരിക ഉപദ്രവമല്ല വഴി, അല്ലേ? മറിച്ച് എന്താണ്? മറിച്ച് ശാസ്ത്രീയമായ കൗൺസിലിങ്ങും സ്നേഹത്തോടെയുള്ള ഇടപെടലുകളുമാണ് വേണ്ടതെന്നാണ് സുപ്രീം കോടതി പോലും പല വിധികളിലൂടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതിങ്ങനെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതിന്റെ ക്രിമിനൽ വശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റുഡന്റ് വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട്
5: കൂട്ടുകൂടാം. നിന്റെ പിന്നാലെ നടന്നതിൽ പിണങ്ങൾ എന്നീ

0: point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. നിയമവും നിയമവശങ്ങളുമായി കൂടിയുള്ളത് ഞാൻ ആയിലിയാണ്. തുടർന്ന് കേൾക്കാം. അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്കൂളുകളിലെ ശാരീരിക പീഡന നിരോധനത്തെ കുറിച്ചാണല്ലേ. പലരും വിചാരിക്കുന്നത് കുട്ടികളെ അടിച്ച സ്കൂളുകളിൽ നിന്ന് ഒരു മെമ്മോ കിട്ടുമെന്നോ അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ, അത്ര മാത്രമായിരിക്കും അല്ലേ. എന്നാൽ ഇന്ന് നിയമം അതിനേക്കാൾ എത്രയോ ഏറെ ശക്തമാണെന്നുള്ളതാണ്. ഈ കുട്ടികളെ ഉപദ്രവിക്കുന്ന അധ്യാപകർക്കോ അല്ലെങ്കിൽ സ്കൂൾ ജീവനക്കാർക്കോ എതിരെ കേവലം ഡിപ്പാർട്ട്മെന്റ് നടപടികൾ മാത്രമല്ല, കാരണം എന്താ, ജാമ്യമില്ലാത്ത ക്രിമിനൽ കേസുകൾ വരെ വരാനായിട്ടുള്ള നിയമമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ളത്. 2015 ജുവനൈൽ ജസ്റ്റിസ്, അതായത് കുട്ടികളുടെ സംരക്ഷണവും പരിചരണവും പറയുന്ന ആക്ട്, അഥവാ JJ ആക്ടിലെ സെക്ഷൻ 75. ഈ സെക്ഷൻ 75 പ്രകാരം കുട്ടികളുടെ മേൽ പൂർണ്ണ ചുമതലയുള്ള ഒരു വ്യക്തി, അത് അധ്യാപകനോ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ വാർഡനോ സ്ഥാപന മേധാവിയോ ആരുമാവാം, അവർ കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം മാനസികമായി തളർത്തുകയോ ചെയ്താൽ അത് കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമാണ്. ഈ നിയമപ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന വ്യക്തിക്ക് ഉണ്ടല്ലോ കുറഞ്ഞത് 3 വർഷം വരെ കഠിന തടവ് ശിക്ഷ, അല്ലെങ്കിൽ എന്താ 1,00,000 രൂപ പിഴ, അതുമല്ലെങ്കിൽ 2 ശിക്ഷകളും കൂടിയിട്ട് ലഭിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ദേശീയ സംസ്ഥാന കമ്മീഷനുകൾ, NCPCR, SCPCR ഇത്തരം സംഭവങ്ങളിൽ നേരിട്ട് ഇടപെടാനും പോലീസിന് FIR രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം നൽകാനായിട്ടുള്ള അധികാരം വരെ പൂർണ്ണമായിട്ടും നിയമം അനുശാസിക്കുന്നുണ്ട്. ഇനി വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, കുട്ടികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ശാരീരികമായൊരു ഉപദ്രവം മാത്രമല്ല, എന്താണ്, മാനസിക പീഡനം അല്ലെ. അല്ലെങ്കിൽ കുട്ടികൾക്കും ഈ അഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഒരു അഭിമാനത്തെ ചോദ്യം ചെയ്യൽ,

പലപ്പോഴും ശാരീരികമായി കിട്ടുന്ന അടിയേക്കാൾ അല്ലെങ്കിൽ മുറിവുകളേക്കാൾ ഒരു കുട്ടിയെ എപ്പോഴും തളർത്തുന്നത് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്നത് വിദ്യാലയങ്ങളിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന മാനസികമായിട്ടുള്ള ആക്ഷേപങ്ങളാണല്ലേ. ഈ ഒരു കാര്യത്തിൽ എന്താണ് നിയമം പറയുന്നത് കേൾക്കാം. ലോ പോയിന്റ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഈ ക്ലാസ് മുറികളിൽ വെച്ച് മറ്റു കുട്ടികളുടെ മുന്നിൽ ഒരു കുട്ടിയെ മടിയൻ അല്ലെങ്കിൽ പൊട്ടൻ പല പേരും വിളിച്ച് അധിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ കുട്ടിയുടെ മാർക്കിനെ പരിഹസിക്കുന്നത് കുട്ടിയുടെ ജാതിയെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലത്തെയോ തൊട്ട് സംസാരിക്കുന്നതുമെല്ലാം എന്താണ്? നിയമപ്രകാരം മാനസിക പീഡനത്തിന്റെ അതായത് മെന്റൽ ഹറാസ്മെന്റിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് കുട്ടികളിൽ വലിയ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിനും പഠന വൈകല്യങ്ങൾക്കൊക്കെ വഴിവെക്കാറുണ്ടല്ലേ. ചില സാഹചര്യങ്ങളിൽ ആത്മഹത്യ പ്രവണതയ്ക്കും കാരണമാവാറുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം IPC പ്രകാരം ഒരു കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോ ഒരു അധ്യാപകനും അല്ലെങ്കിൽ വിദ്യാലയത്തിലെ ഒരു അധികൃതർക്കും ഒരു കുട്ടിയുടെയും ആത്മാഭിമാനത്തെ പൊതുമധ്യത്തിൽ ചോദ്യം ചെയ്യാനായിട്ട് അവകാശമില്ല. അതല്ലാതെയും ചോദ്യം ചെയ്യാനായിട്ട് ഒരു അവകാശവുമില്ല. കുട്ടികൾക്ക് ഭയമില്ലാതെ പഠിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കേണ്ടത് ആരാണ്? സ്ഥാപനങ്ങളുടെ കടമ തന്നെയാണല്ലേ. അപ്പോ ആ ഒരു കാര്യം കോടതികളും വ്യക്തമാക്കാറുണ്ട്.

0: all your rights.
1: ലോ പോയിന്റിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഈ വിദ്യാലയങ്ങളിൽ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണ് എന്ത്? ലൈംഗിക അതിക്രമങ്ങൾ. വിദ്യാലയങ്ങൾ എന്ന മതിൽക്കെട്ടിനുള്ളിൽ കുട്ടികൾ പൂർണ്ണ സുരക്ഷിതരായിരിക്കാൻ വേണ്ടി നമുക്കുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആയുധമാണ് എന്ത്? പോക്സോ നിയമം, പോക്സോ ആക്ട് 2012. കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന മോശം നോട്ടങ്ങളായിക്കോട്ടെ, മോശം സന്ദേശങ്ങളായിക്കോട്ടെ, അനുവാദമില്ലാതെയുള്ള സ്പർശനങ്ങൾ, ബാഡ് ടച്ച് അല്ലെ, എന്നിവയെല്ലാം ഈ ഒരു നിയമപ്രകാരം കഠിനമായ ശിക്ഷ ലഭിക്കാവുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളാണ്. ഇതിൽ അധ്യാപകരും രക്ഷിതാക്കളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അതായത്, വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ നടന്നതായി ഒരു കുട്ടിയോ മറ്റോ വ്യക്തമാക്കിയാൽ അത് പോലീസിലോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലോ CWC റിപ്പോർട്ട് ചെയ്യാനായിട്ട് സ്കൂൾ അധികൃതർക്ക് നിയമപരമായി ബാധ്യതയുണ്ട്. മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ആണ് ഈ ഒരു കാര്യം. അപ്പോൾ സ്കൂളിന്റെ പേര് ചീത്തയാകുമെന്ന് കരുതിയിട്ട് വിവരം മറച്ചു വെക്കാനായിട്ട് ശ്രമിച്ചാൽ സ്കൂൾ അധികൃതർക്കെതിരെയും പോക്സോ നിയമപ്രകാരം കേസെടുത്ത് ജയിലിൽ അടയ്ക്കാനായിട്ട് നിയമത്തിൽ വകുപ്പുകളുണ്ട്. അപ്പോൾ കുട്ടികളുടെ സുരക്ഷയ്ക്കായിട്ട് ചൈൽഡ് ലൈൻ നമ്പർ ആയിട്ടുള്ള 1098 എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു നമ്പറാണ്. ആ നമ്പർ ഞാൻ വൺസ് അഗെയിൻ പറയാട്ടോ. നമ്പർ ഇതാണ്, 1098 1098. തീർച്ചയായിട്ടും ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യണം. നമ്മൾ ഓർക്കേണ്ട, ഓർത്തിരിക്കേണ്ട നമ്പർ തന്നെയാണിത്. അങ്ങനെ ഇന്നത്തെ ലോ പോയിന്റിൽ പറഞ്ഞ ഈ ഒരു നിയമവും നിയമവശങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നാം അറിയേണ്ട നിയമങ്ങൾ തന്നെയാണ് നമ്മുടെ കുട്ടികൾ വിദ്യാലയങ്ങളിൽ സുരക്ഷിതരായിരിക്കേണ്ടത്. നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ അവകാശമാണ് അല്ലെ. തീർച്ചയായിട്ടും ഈ ഒരു നിയമങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ലോ പോയിന്റിന്റെ ഈ ഒരു അധ്യായത്തിൽ നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. വീണ്ടും മറ്റൊരു നിയമവും നിയമവശവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും Till then, it's me, RJ Ailia, signing off. Stay tuned with Ahalia from 90.4 KTK to Kutukudam.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയസമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188-909075.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188-94112-04923-225-000.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: Qué fome.
1: ¿Mogatra por dónde?
2: ¿Ah, ni es para mogatico qué?

0: 에이, 나 샌드위치인데 누바이.
1: CID 예스캠.
2: 레슨 위드 더 브레이크 with Ahalya FM 90.2.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: കഴിഞ്ഞ ആഴ്ചയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം.
4: അലയടിക്കുന്ന ജനപദങ്ങളുടെ സ്പന്ദനങ്ങൾ, അണിയറയിൽ രൂപപ്പെടുന്ന അധികാര സമവാക്യങ്ങൾ, ചരിത്രത്തിന്റെ വരികൾക്കിടയിലൂടെ വർത്തമാനകാലത്തിന്റെ അടിയൊഴുക്കുകളിലേക്ക് ദൂരദർശനത്തിരിക്കുന്ന റേഡിയോ പരമ്പര. ആഴ്ചവട്ടം ആരംഭിക്കുന്നു. ആഴ്ചവട്ടവുമായി കൂടെയുണ്ട് ഞാൻ സുമ. ആദ്യം ആനുകാലിക വിശേഷങ്ങൾ. മനുഷ്യന്റെ അതിജീവന മോഹങ്ങൾക്ക് മേൽ വീണ്ടും കരുനിഴൽ വീഴ്ത്തിക്കൊണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഒരു മരണ കാഹളം മുഴങ്ങുകയാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയുടെയും അയൽ രാജ്യമായ യുഗാണ്ടയുടെയും അതിർത്തി ഗ്രാമങ്ങളെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് എബോള എന്ന മാരക വൈറസ് വീണ്ടും പടർന്നു പിടിക്കുന്നു. ഇതിനകം 90 ജീവനുകൾ കവർന്നെടുത്ത ഈ മഹാമാരിയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കിഴക്കൻ കൊങ്കോയിലെ ഇട്ടൂരി പ്രവിശ്യയിൽ നിന്ന് ഉത്ഭവിച്ച ഈ രോഗബാധയ്ക്ക് കാരണം മനുഷ്യരാശിക്ക് ഇനിയും വെറുക്കാനാകാത്ത ബുദ്ധിബൂഗ്യോ എന്ന അപൂർവ ഇനം വൈറസാണ്. ശാസ്ത്രലോകം ഇതിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. കാരണം നിലവിൽ ഈ വകഭേദത്തിന് അംഗീകൃത വാക്സിനോ കൃത്യമായ ചികിത്സയോ ഇല്ല. അറബിക്കടലിന്റെ തീരത്ത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധികാര സാരഥ്യം പിറവിയെടുത്തത് പോയ വാരം. അണമുറിയാത്ത ജനസാഗരത്തെ സാക്ഷിയാക്കി കേരളത്തിന്റെ 24 മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് പോയ വാരം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ മുതൽ തടിച്ചുകൂടിയ പാർട്ടി പ്രവർത്തകരുടെ ഹർഷാരവങ്ങൾക്കിടയിലായിരുന്നു ആ ചരിത്ര മുഹൂർത്തം ഉണ്ടായത്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ 20 മന്ത്രിസഭാംഗങ്ങളും ഈശ്വരനാമത്തിലും സഗൗരവും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ കോൺഗ്രസ് നേതൃത്വവും തെലങ്കാന, കർണാടക മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ നിരയുടെ നായകനായ പിണറായി വിജയനും ഒരേ വേദിയിൽ അണിനിരന്നത് രാഷ്ട്രീയ സൗഹൃദത്തിന്റെ വിരളമായൊരു കാഴ്ചയായി. അധികാരമേറ്റ ഉടൻ തന്നെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് ജാജു ബാബുവിനെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് ടി ആസഫ് അലിയെയും നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മുൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന സിൽവർ ലൈൻ അതിവേഗ റെയിൽ പദ്ധതി പൂർണ്ണമായും റദ്ദാക്കിയെന്ന വിപ്ലവാത്മക തീരുമാനവും മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത് പോയവാർ. ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദാക്കാനും കെ റെയിൽ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ ആഭ്യന്തര വകുപ്പിനോട് ശുപാർശ ചെയ്യാനും സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകാനും ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ച് കഴിഞ്ഞു. റെയിൽപാതകളിലെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത ബീഹാറിൽ നിന്നാണ് ഉണ്ടായത്. തിങ്കളാഴ്ച പുലർച്ചെ സാസാറാം റെയിൽവേ സ്റ്റേഷനിലെ 6 പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരുന്ന സാസാറാം പാട്ന ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനിന്റെ ഒരു കോച്ചിൽ നിന്ന് പെട്ടെന്ന് പുകയുയരുകയും പിന്നാലെ തീ ആളിപ്പടരുകയും ചെയ്തു. യാത്രക്കാർ ഭയരഹിതരായി ചിതറിയോടിയെങ്കിലും റെയിൽവേ ജീവനക്കാരുടെയും അഗ്നിരക്ഷാസേനയുടെയും സമയോചിതമായ ഇടപെടൽ കാരണം വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ആളപായമില്ലാതെ തീയണച്ചെങ്കിലും ഒരു കോച്ച് പൂർണ്ണമായും കത്തിയമർന്നു. ഇങ്ങ് കേരളത്തിലാകട്ടെ ചൊവ്വാഴ്ച പുലർച്ചെ തീരദേശ പാതയിൽ ആരോ അപായച്ചങ്ങല വലിച്ചതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും അവതാളത്തിലാവുകയും ചെയ്തു. മുംബൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കുമ്പളം സ്റ്റേഷൻ പിന്നിട്ടപ്പോഴായിരുന്നു ആ അവിവേകം ഉണ്ടായത്. തുടർന്നുണ്ടായ സാങ്കേതിക തകരാറ് മൂലം എറണാകുളം ആലപ്പുഴ മെമു 2 മണിക്കൂറോളം വൈകി 11 മണിക്കാണ് ആലപ്പുഴയിൽ എത്തിയത്. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും കുമ്പളത്ത് മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. ഒടുവിൽ ജനശതാബ്ദിയും മറ്റ് ട്രെയിനുകളും കടന്നുപോയ ശേഷമാണ് മെമുവിന് യാത്ര തുടരാൻ കഴിഞ്ഞത്. ഞായറാഴ്ച ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ദുൽഹജ് 1 മെയ് 19 വിശുദ്ധമായ ബലിപെരുന്നാൾ മെയ് 28 സംയുക്ത മഹൽ ജമാഅത്ത് ഖാസിമാരായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് അബ്ദുള്ള ഹബീബ് അൽ ബുഖാരി എന്നിവർ ചേർന്ന് അറിയിച്ചത് പോയവാണ്. സമകാലികത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ ലോകത്തെ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കൾക്കെതിരെ നടത്തിയ ഒരു പരാമർശത്തിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു. ആരംഭിച്ച് ഒരാഴ്ചക്കുള്ളിൽ ഭരണകക്ഷിയായ BJPയേക്കാൾ ഫോളോവേഴ്സിനെ നേടി എന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വ്യാഴാഴ്ച അക്കൗണ്ട് പൂട്ടിയത്. പ്രതീക്ഷിച്ചതുപോലെ പാർട്ടികളുടെ അക്കൗണ്ട് പൂട്ടിയെന്ന് ഇതിന്റെ സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചുകൊണ്ട് പാർട്ടികൾ തിരിച്ചെത്തി എന്ന പേരിൽ എക്സിൽ പുതിയ പോരാട്ടം ആരംഭിച്ചു കഴിയുകയും ചെയ്തു. ആനുകാലിക വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ആഴ്ചവട്ടത്തിലൂടെ ഇത്രയും നേരം കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ. പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന യുദ്ധാഗ്നി അന്താരാഷ്ട്ര അതിരുകൾ കടന്ന് സാധാരണക്കാരന്റെ അടുക്കളയിലേക്ക് പടരുന്ന കാഴ്ചയാണ് സാമ്പത്തിക രംഗത്ത് പോയ വാരം കണ്ടത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതോടെ രാജ്യത്തെ മൊത്ത വില പണപ്പെരുപ്പം 3.5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 8.3% മാർച്ചിൽ വെറും 3.88% പണപ്പെരുപ്പമാണ് ഒറ്റ മാസം കൊണ്ട് ഇരട്ടിയായി വർദ്ധിച്ചത്. ഇന്ധനവും വൈദ്യുതിയും അസംസ്കൃത വസ്തുക്കളും വില കൂടിയതോടെ വ്യവസായ സ്ഥാപനങ്ങളുടെ നിർമ്മാണ ചെലവുകൾ കുതിച്ചുയരുകയാണ്. ഇതിന്റെ നേരിട്ടുള്ള പ്രഹരമെന്നോണം ഒരാഴ്ചക്കിടെ 2ാം തവണയും ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് പോയ വാരം വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 3 രൂപ വർദ്ധിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു പുതിയ വിലക്കയറ്റവും ഉണ്ടായത്. ഭൂരാഷ്ട്രീയ അസ്ഥിരതകൾ കേരളത്തിന്റെ കയറ്റുമതി മേഖലയുടെ നട്ടെല്ലൊടിച്ചിരിക്കുകയാണ്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2025 കേരളത്തിന്റെ കയറ്റുമതി വരുമാനം 45,753.43 കോടി രൂപയായി ഇടിഞ്ഞു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 33.74% വൻ ഇടിവാണ് ഉണ്ടായത്. രാജ്യത്തിന്റെ ആകെ കയറ്റുമതിയിൽ കേരളത്തിന്റെ പങ്ക് വെറും 1.21% മാത്രമാണ്. കയറ്റുമതി പട്ടികയിൽ നമ്മൾ 15ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ 970,560.55 കോടി രൂപയുടെ വരുമാനവുമായി ഗുജറാത്ത് 1ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്നു. സാധാരണക്കാരന്റെ വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേന്ത്രക്കായ വില വിപണിയിൽ കിലോയ്ക്ക് 50 രൂപയായി ഉയർന്നു. തമിഴ്നാട്ടിലെ സത്യമംഗലത്ത് കനത്ത കാറ്റിൽ വ്യാപകമായ വിളനാശമുണ്ടായതും അവിടുത്തെ സീസൺ അവസാനിച്ചതുമാണ് ഈ ക്ഷാമത്തിന് കാരണം. പുതിയ വിളവെടുപ്പിന് ഇനിയും 1 മാസം വരെ കാത്തിരിക്കണം. ഇതിനിടയിൽ വരും മാസമായ June 1 മുതൽ മിൽമ പാലിന് ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കാൻ മിൽമ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞത് പോയ വാരം. ഇതിൽ 3.35 രൂപ കർഷകന് നേരിട്ട് ലഭിക്കുമെങ്കിലും പാൽ ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നത് പൊതുജനങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകും. എന്നാൽ ഈ കരുനിഴലുകൾക്കിടയിലും ഒരു കിറ്റ് വെളിച്ചമായി മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചത് പോയ വാരം. 1,070 കോടി രൂപയാണ് ഇതിനായി സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത്. സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള.

0: ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി രാഷ്ട്രീയ രംഗത്തെ വിശേഷങ്ങൾ. അധികാര കൈമാറ്റത്തിന്റെ പ്രഥമ പ്രഖ്യാപനങ്ങളിലൂടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം കുറിക്കുകയാണ് പുതിയ UDF സർക്കാർ. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ 5 സുപ്രധാന ഗ്യാരണ്ടികളിൽ 2 കാര്യങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അനുമതി നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. വയോജനങ്ങൾക്കായി ജപ്പാൻ മാതൃകയിൽ രാജ്യത്തെ ആദ്യത്തെ പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുമെന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയം. അതോടൊപ്പം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര June 15 മുതൽ ഔദ്യോഗികമായി ആരംഭിക്കുമെന്നും അറിയിച്ചു. ഈ ഭരണമാറ്റത്തോടെ ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായിരുന്ന പ്രൊഫസർ KV തോമസ് തന്റെ ഔദ്യോഗിക പദവികൾ ഒഴിഞ്ഞ് കേരള ഹൌസിലെ മുറി ഒഴിഞ്ഞുകൊടുത്തു. മുൻ മുഖ്യമന്ത്രി രാജിവെച്ചതോടെ തന്റെ കാലാവധിയും അവസാനിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭയ്ക്കുള്ളിലേക്ക് നോക്കുമ്പോൾ കോട്ടയം MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16 നിയമസഭയുടെ പുതിയ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 101 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം സ്പീക്കർ പദവി അലങ്കരിച്ചത്. എതിർപക്ഷത്ത് മൊയ്തീന് 35 വോട്ടും BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോംടൈം സ്പീക്കർ ആയതിനാൽ G.സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഇതിനിടയിൽ ഇടതുപക്ഷ ക്യാമ്പിൽ തെരഞ്ഞെടുപ്പ് തോൽവിയെ ചൊല്ലിയുള്ള ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ്. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ തന്നിഷ്ടപ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്കിടയിൽ പാർട്ടിയെ അവമതിപ്പിലാക്കിയതെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സ്ത്രീകളിൽ നിന്ന് പോലും പരസ്യമായ കടുത്ത രോഷമാണ് ആര്യക്കെതിരെ ഉണ്ടായതെന്നും മുൻമന്ത്രി V.ശിവൻകുട്ടി കടുത്ത ഭാഷയിൽ വിമർശിച്ചത് പോയ വാരം. മറ്റൊരു സുപ്രധാന രാഷ്ട്രീയ തീരുമാനത്തിൽ ലഹരിക്കേസിൽപ്പെട്ട് 2021 പാർട്ടിയിൽ നിന്ന് പുറത്തായ ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കേണ്ടതില്ല എന്ന് CPM തീരുമാനിച്ചത് പോയ വാരം. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി 4 വട്ടം കത്തയച്ചിട്ടും AKG സെന്റർ ഈ അപേക്ഷ നിരസിക്കുകയായിരുന്നു. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ C.ജോസഫ് വിജയ് മന്ത്രിസഭയിൽ 23 മന്ത്രിമാർ. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്ത ചടങ്ങിൽ TVK നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്ന് 2 പേരും മന്ത്രിമാരായി. എന്നാൽ തമിഴ്നാട്ടിലും കേരളത്തിലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കിടയിൽ ദേശീയഗീതമായ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത് കോൺഗ്രസ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ പുതിയൊരു വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ്. രാഷ്ട്രീയ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഇനി അന്താരാഷ്ട്ര വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.
1: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കാം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ആകാശത്തിലെ അത്ഭുത കാഴ്ചകൾ നിമിഷ നേരം കൊണ്ട് അഗ്നിഗോളമായി മാറിയ ഭീതിയിലാണ് അമേരിക്കൻ ജനത. വെസ്റ്റേൺ ഐഡഹോയിലെ മൗണ്ടൻ ഹോം എയർഫോഴ്സ് ബേസിൽ നടന്ന എയർ ഷോയ്ക്കിടെ US നേവിയുടെ രണ്ട് അത്യാധുനിക EA-18G ഗ്രോളർ യുദ്ധവിമാനങ്ങൾ അന്തരീക്ഷത്തിൽ വെച്ച് കൂട്ടിയിടിച്ച് തകർന്നു. പറക്കുന്നതിനിടെ ചിറകുകൾ തമ്മിൽ കുരുത്തുണ്ടായ അപകടത്തിൽ വിമാനങ്ങൾ നിലത്ത് വീണ് പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ടുമുമ്പ് 4 പൈലറ്റുമാരും അത്ഭുതകരമായി ഇജക്ട് ചെയ്ത് രക്ഷപ്പെടുകയായിരുന്നു. അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ഉദാഹരണമായ വാർത്ത, സാന്റിയാഗോയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയിലുണ്ടായ വെടിവെപ്പിൽ സുരക്ഷാ ജീവനക്കാരൻ ഉൾപ്പെടെ 3 പേർ ചോരയിൽ കുളിച്ച് മരിച്ചുവെന്നതാണ്. ആക്രമണത്തിന് ശേഷം പ്രതികൾ സ്വയം വെടിവെച്ച് മരിച്ചതായാണ് വിവരം. പള്ളിക്ക് കീഴിലുള്ള അൽ റഷീദ് സ്കൂളിലെ പിഞ്ചുകുട്ടികൾ കൈകൾ കോർത്തു പിടിച്ച് പാർക്കിംഗ് ഏരിയയിലൂടെ ജീവനും കൊണ്ടോടുന്ന ദൃശ്യങ്ങൾ ലോകത്തെ സങ്കടത്തിലാഴ്ത്തി. ന്യൂയോർക്കിലാകട്ടെ നഗരത്തിലെ ഡ്രെയിനേജ് സംവിധാനങ്ങളെ പോലും അപ്രസക്തമാക്കിക്കൊണ്ട് പ്രകൃതി മിന്നൽ പ്രളയമായി പെയ്തിറങ്ങുകയാണ്. ബസിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ച ഒരു യുവതി ശക്തമായ വെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെടുന്ന 15 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ കരളലിയിക്കുന്ന കാഴ്ചയായി മാറിയിരിക്കുന്നു പോയ വാരം. ഭൂരാഷ്ട്രീയത്തിന്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങളിലേക്ക് വന്നാൽ ലോകത്തിന്റെ ഇന്ധന വിപണിയെ നിയന്ത്രിക്കുന്ന ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ മേൽനോട്ടത്തിനായി ഇറാൻ പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി അഥവാ PGSA രൂപവൽക്കരിച്ചു കഴിഞ്ഞു. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് സ്ഥിരമായ ടോൾ ഏർപ്പെടുന്നതിനെ കുറിച്ച് ഇറാനും ഒമാനും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സൗദി, ഇറാഖ്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധനം ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഒഴുകുന്ന ഈ പാതയിലെ സുരക്ഷിതത്വം ഉറപ്പാക്കാനാണ് ഈ നീക്കം. നയതന്ത്ര ലോകത്ത് പുതിയൊരു അസ്വസ്ഥത പടർത്തിക്കൊണ്ട് നോർവേയിലെ പ്രമുഖ പത്രമായ ആഫ്റ്റൺ പോസ്റ്റൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത് പോയ വാരം. മോദിയെ പാമ്പാട്ടിയായും ഇന്ധന പൈപ്പിനെ പാമ്പായും ചിത്രീകരിച്ച പത്രം ബുദ്ധിമാനും എന്നാൽ അല്പം അലോസരപ്പെടുന്നതുമായ ഒരാൾ എന്ന തലക്കെട്ടോടെയാണ് ഇത് നൽകിയത്. ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വംശീയ വിരുദ്ധ പ്രതിഷേധം ഇരമ്പുകയാണ്. ഒടുവിൽ നേപ്പാളിൽ നിന്ന് കൗമാരക്കാരുടെ പ്രണയബന്ധങ്ങളിലെ ക്രിമിനൽ കേസുകളിൽ ശിക്ഷ കുറയ്ക്കുന്നതിനായി ക്രിമിനൽ നിയമങ്ങളിൽ റോമിയോ ജൂലിയറ്റ് വ്യവസ്ഥ കൊണ്ടുവരാൻ ബാലേന്ദ്ര ഷാ സർക്കാർ നിയമ ഭേദഗതിക്ക് ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്തയോടുകൂടി ലോകവിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. ഇനി സാങ്കേതിക ലോകത്തെ വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി ഡിജിറ്റൽ ലോകത്തെ വിശേഷങ്ങൾ. ഡിജിറ്റൽ ലോകത്തെ വ്യാജന്മാരുടെ മുഖമൂടി അഴിക്കാൻ ഗൂഗിൾ ഒരു പുതിയ ആയുധവുമായി വരുന്നു. യൂട്യൂബിൽ വ്യാജമായി നിർമ്മിക്കപ്പെടുന്ന AI ഡീപ്പ് ഫേക്കുകളെ തത്സമയം കണ്ടെത്താനും നീക്കം ചെയ്യാനുമുള്ള അത്യാധുനിക ടൂൾ ഗൂഗിൾ പ്രഖ്യാപിച്ചു. സാധാരണക്കാർക്ക് പോലും തങ്ങളുടെ മുഖം ദുരുപയോഗം ചെയ്യാൻ തടയാൻ ഈ ടൂളിലൂടെ സാധിക്കുമെന്ന് ദി വെർജ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ നിർമ്മാണ മേഖലയ്ക്ക് സുവർണ അധ്യായം കുറിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ വാണിജ്യ സിലിക്കൺ ചിപ്പ് നിർമ്മാണശാല സ്ഥാപിക്കുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് ഡച്ച് സാങ്കേതിക ഭീമനായ ASML കരാർ ഒപ്പിട്ടത് പോയ വാരം. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ EUV ലിത്തോഗ്രാഫിക് മെഷീനുകൾ നിർമ്മിക്കുന്ന ഏക കമ്പനിയാണ് ASML. ഈ പങ്കാളിത്തത്തോടെ ഇന്ത്യ ആഗോള ചിപ്പ് വിപണിയുടെ തലപ്പത്തേക്ക് ഉയരുമെന്ന് ഉറപ്പാണ്. കോർപ്പറേറ്റ് ലോകത്തെ മറ്റു വാർത്തകളിൽ, പ്രതിസന്ധിയിലായ വോഡഫോൺ IDയുടെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായി കുമാർ മംഗളം ബിർള വീണ്ടും നേതൃത്വത്തിലേക്ക് മടങ്ങിയെത്തിയെന്നുള്ളതാണ്. നിലവിലുണ്ടായിരുന്ന രവീന്ദർ തക്കർ കമ്പനിയുടെ വൈസ് ചെയർമാനായി മാറും. ഉപയോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് പുതിയ കവചമൊരുക്കി വാട്സപ്പ് തങ്ങളുടെ ഡിസപ്പയറിംഗ് മെസ്സേജിൽ പുതിയ മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സന്ദേശം വായിച്ച ഉടനെ തന്നെ അത് സ്വയം അപ്രത്യക്ഷമാകുന്ന ഈ ഫീച്ചർ iOS ബീറ്റ പതിപ്പിൽ പരീക്ഷണത്തിലാണ് ഇപ്പോൾ. എന്നാൽ ഈ സാങ്കേതിക തിളക്കങ്ങൾക്കിടയിലും ആഗോളതലത്തിൽ 5000+ ജീവനക്കാരെ ഒറ്റയടിക്ക് ഇമെയിലിലൂടെ പിരിച്ചുവിട്ടുകൊണ്ട് ടെക് ഭീമനായ മെറ്റ കടുത്ത കൂട്ടപ്പിരിച്ചുവിടൽ നടപടികളിലേക്ക് കടന്നത് വലിയൊരു തൊഴിൽ പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തു. സാങ്കേതിക ലോകത്തെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കളിക്കളങ്ങളിലെ പോരാട്ട വീര്യങ്ങൾ. കായിക ലോകത്തെ വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കായിക രംഗത്തെ വിശേഷങ്ങൾ. തുടർ തോൽവികളുടെ കരിഞ്ചാരത്തിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ ചിറകടിച്ചുയർന്ന് കേരളത്തിന്റെ സ്വന്തം മഞ്ഞപ്പട ആരാധകർക്ക് ഒരു വിസ്മയ വിജയം സമ്മാനിച്ചത് പോയ വാരം. ISL ഫുട്ബോളിന്റെ ഈ സീസണിലെ അന്ത്യ പോരാട്ടത്തിൽ FC ഗോവയെ 1-2 തകർത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയാഘോഷം നടത്തി. രണ്ടാം പകുതിയിൽ ഫ്രഞ്ച് താരം കെവിൻ യോക്കും സെനഗൽ താരം ഫാലോ എൻഡിയോയും തങ്ങളുടെ ബൂട്ടുകളിൽ നിന്ന് ഗോൾ ഉയർത്തിയപ്പോൾ കോഴിക്കോട്ടുകാരനായ മുഹമ്മദ് നമിലൂടെയായിരുന്നു ഗോവയുടെ ആശ്വാസ ഗോൾ. എന്നാൽ ഈ സീസണിലെ ISL കന്നിക്കിരീടത്തിൽ മുത്തമിട്ടത് കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളാണ്. അവസാന മത്സരത്തിൽ ഇന്റർ കാശിയെ തോൽപ്പിച്ച അവർ മോഹൻ ബഗാനെ ഗോൾ ശരാശരിയിൽ മറികടന്നാണ് ചരിത്രത്തിൽ ആദ്യമായി കിരീടം ചൂടിയത്. ലക്ഷക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ പ്രാർത്ഥനകൾ ഫലം കണ്ടുകൊണ്ട് ജൂണിൽ ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പിനുള്ള 26-അംഗ ബ്രസീൽ ടീമിൽ സൂപ്പർ താരം നെയ്മർ ഇടം പിടിച്ചത് പോയ വാരം വാർത്തയായി. കോച്ച് കാർലോ അൻസലോട്ടി പ്രഖ്യാപിച്ച ടീമിൽ വിനീഷ്യസും റഫീനയും അണിനിരക്കുമ്പോൾ പരിക്കിന്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള നെയ്മറുടെ തിരിച്ചുവരവ് കാനറികളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കാം. പോർച്ചുഗലിലാകട്ടെ തങ്ങളുടെ 6-ാം ലോകകപ്പ് കളിക്കാൻ കച്ചമുറുക്കുന്ന 41-കാരനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിലുള്ള അജേയമായ സ്ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്ന ലോകകപ്പിൽ ഒരൊറ്റ ഗോൾ നേടിയാൽ 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ഭൂമിയിലെ ആദ്യ താരമെന്ന അനശ്വര റെക്കോർഡ് റൊണാൾഡോയ്ക്ക് സ്വന്തമാകും. ക്രിക്കറ്റ് മൈതാനത്തേക്ക് വരുമ്പോൾ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ശുഭ്മാൻ ഗില്ലിന്റെ സാരഥ്യത്തിൽ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റനാകുന്ന ടീമിൽ ഇഷാൻ കിഷനും കെ എൽ രാഹുലും വിക്കറ്റ് കീപ്പർമാരായി തിരിച്ചെത്തിയപ്പോൾ മികച്ച ഫോമിലായിരുന്നിട്ടും മലയാളി താരം സഞ്ജു സാംസനെ വീണ്ടും അവഗണിച്ചത് കായിക ലോകത്ത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. IPL ആകട്ടെ ഗുജറാത്ത് ടൈറ്റൻസിനോട് 89 കനത്ത പരാജയം ഏറ്റുവാങ്ങി. MS ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായതും സ്ലോ ഓവർ റേറ്റിന്റെ പേരിൽ ചെന്നൈക്ക് വൻ തുക പിഴ ചുമത്തിയതുമാണ് പ്രധാന വിശേഷം. കായിക ലോകത്തെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ. ആഗോള സിനിമയുടെ തറവാടായ കാൻ ചലച്ചിത്രമേളയുടെ ചുവന്ന പരവതാനിയിൽ മലയാള സിനിമയുടെ കൊടിപൂരം. 79th കാൻ ചലച്ചിത്രമേളയിൽ കാൻ ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ജോൺ എബ്രഹാമിന്റെ മാസ്റ്റർ പീസ് ചിത്രം അമ്മ അറിയാൻ കണ്ട ലോക സിനിമാ പ്രേമികൾ എഴുന്നേറ്റ് നിന്ന് ഹർഷാരവം മുഴക്കിയാണ് ആദരമർപ്പിച്ചത്. ചിത്രത്തിലെ നായകൻ ജോയ് മാത്യുവും എഡിറ്റർ ബീനാ പോളും ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായി. 1986 പുറത്തിറങ്ങി ഒറിജിനൽ നെഗറ്റീവുകൾ നഷ്ടപ്പെട്ടുപോയ ഈ ചിത്രത്തെ ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഒഡേസ കളക്റ്റീവുമായി ചേർന്ന് അത്യാധുനിക 4K ദൃശ്യ മികവോടെ പുനഃസൃഷ്ടിക്കുകയായിരുന്നു. തെന്നിന്ത്യൻ സിനിമയിലേക്ക് വരുമ്പോൾ 96 മെയ്യഴകൻ എന്നീ കാവ്യ ചിത്രങ്ങൾക്ക് ശേഷം സംവിധായകൻ സി പ്രേംകുമാർ ഒരുക്കുന്ന പുതിയ ത്രില്ലർ ചിത്രത്തിൽ ഫഹദ് ഫാസിലും ശിവദിയും ഒന്നിക്കുന്നു. പ്രൊഡക്ഷൻ നമ്പർ 32 എന്ന് നിലവിൽ പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ പൂജ ചെന്നൈയിൽ നടന്നു. ബോക്സ് ഓഫീസിനെ വിറപ്പിച്ചുകൊണ്ട് ബേസിൽ ജോസഫ്, ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവരുടെ മൾട്ടി സ്റ്റാർ ചിത്രം അതിരടി റിലീസ് ചെയ്ത് വെറും 6 ദിവസം കൊണ്ട് ആഗോളതലത്തിൽ 50 കോടി ക്ലബിൽ ഇടം നേടിക്കഴിഞ്ഞു. ജൂനിയർ NTRന്റെ ജന്മദിനത്തിൽ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ചിത്രം ഡ്രാഗൺ സിനിമയുടെ ആദ്യ ഗ്ലിംസ് പുറത്തു വന്നത് തെന്നിന്ത്യയിൽ തരംഗമായിരിക്കുകയാണ്. വൻ താരനിരയ്ക്കൊപ്പം മലയാളി താരം ബിജു മേനോനും ഇതിൽ ശക്തമായ വേഷത്തിൽ എത്തുന്നുണ്ട്. മെഗാസ്റ്റാർ ചിരഞ്ജീവി ബോബി കൊള്ളി കൂട്ടുകെട്ടിന്റെ ബിഗ് ബജറ്റ് ചിത്രം ചിരു ബോബി 2 പൂജാ ചടങ്ങുകളോടെ ആരംഭിച്ചത് മറ്റൊരു വലിയ വാർത്തയായിരുന്നു. ലാലേട്ടൻ ആരാധകർക്ക് ആവേശം പകർന്നുകൊണ്ട് ദൃശ്യം 3 തിയേറ്ററുകളിൽ എത്തിയതും പോയ വാരം. അതുപോലെ തന്നെ മോഹൻലാലിന്റെ കരിയറിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രമായ കിരീടം റിലീസ് ചെയ്ത് 36 വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ ചിത്രം അത്യാധുനിക ഡോൾബി അറ്റ്മോസ് 4K ദൃശ്യ ഭംഗിയോടെ വരും മാസമായ ജൂണിൽ തിയേറ്ററുകളിൽ റീ റിലീസിന് ഒരുങ്ങുന്നുവെന്ന ഔദ്യോഗിക വിവരവും പോയ വാരം പുറത്തു വന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആഴ്ചവട്ടത്തിൽ കലാലോകത്തെ വിശേഷങ്ങൾ. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി പോയ വാരത്തെ നഷ്ടങ്ങൾ. കലാലോകത്തെയും സാമൂഹിക മണ്ഡലങ്ങളിലെയും ഒരേപോലെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് രണ്ട് വിയോഗങ്ങൾ പോയ വാരമുണ്ടായി. ചലച്ചിത്ര നാടൻ പാലക്കാട് എക്സൈസ് ഇൻസ്പെക്ടറുമായ ശ്രീജി ബാലകൃഷ്ണൻ അപ്രതീക്ഷിതമായി വിട പറഞ്ഞു. പാലക്കാട് യാക്കരയിലെ സ്വകാര്യ ലോഡ്ജിൽ താമസിക്കവേ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ അദ്ദേഹം അവിടെ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. അതുപോലെ കന്നഡ സിനിമ ചലനപ്രിയ കഥാകൃത്തും ഗാനരചയിതാവ് സെറ്റ് സംവിധായകനും അന്തീഷ് ഹൃദയ ശിവമോ അന്തരിച്ചു. 30 ഈ യുവ പ്രതിഭ. വിടവാങ്ങിയ പ്രമുഖർക്ക് ആഴ്ചവട്ടത്തിന്റെ ആദരാഞ്ജലികൾ. ആഗോള ചക്രവാളത്തിലെ യുദ്ധഭീതിയും സാമ്പത്തിക വിപണിയുടെ കനത്ത പ്രഹരങ്ങളും കായിക സിനിമാ ലോകത്തെ വിസ്മയങ്ങളും കോർത്തിണക്കിയ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി അടുത്ത ഞായറാഴ്ച വീണ്ടും ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. ജയറാംജി നിയമം നടപ്പാക്കുന്നതിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേരളത്തിൽ ബക്രീദിന് രണ്ട് ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു കേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രി വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും കൊച്ചിയിൽ പൌരസ്വീകരണം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ചൊവ്വാഴ്ച. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ജയറാംജി നിയമം 2025 നടപ്പാക്കുന്നതിലെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിലെ വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തു. പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ ബജറ്റ് വിഹിതം നീക്കിവയ്ക്കാനും മതിയായ സാമ്പത്തിക വിഹിതം ഉറപ്പാക്കാനും കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് യോഗം നിർദ്ദേശം നൽകി. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയൂഷ് ഗോയൽ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽഗാന്ധിയുടെ പ്രസ്താവന ഇത്തരമൊരു ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ഗോയൽ കുറിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാജ്യത്തെയും അപമാനിച്ച് ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ ഇടപെടാൻ വിദേശത്ത് ചെന്ന് ആവശ്യപ്പെടുകയാണ് രാഹുൽഗാന്ധിയെന്നും ഗോയൽ വിമർശിച്ചു. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് രണ്ട് ദിവസത്തെ സമയം നൽകിയതായും സിബിഎസ്ഇ അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ കൽക്കരി ഖനി അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും ജനതയെയും അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി കാണാതായവർ എത്രയും വേഗം സുരക്ഷിതമായി തിരിച്ചെത്തട്ടെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ ബക്രീദിന് രണ്ട് ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. നേരത്തെ അറിയിച്ച 28-ന് പുറമെ 27-നും അവധി നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകളടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. ബാങ്കുകൾക്കും ഈ രണ്ട് ദിവസം അവധിയായിരിക്കും. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ കേൽക്കർ ചുമതലയേറ്റു. ഇന്നലെയാണ് ഉന്നത ഉദ്യോഗസ്ഥതലത്തിലെ അഴിച്ചുപണിയിൽ ഡോക്ടർ കേൽക്കരെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിയിൽ നിയമിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറെ നിയമിച്ച നടപടിയിൽ സിപിഐഎമ്മും ബിജെപിയും പ്രതിഷേധമറിയിച്ചു. പശ്ചിമബംഗാൾ മാതൃകയിൽ നിരവധി ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന ആരോപണം കേൽക്കറും നേരിടുന്നുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ നടപടിയോടെ കോൺഗ്രസിന്റെ കാപട്യവും ഇരട്ടത്താപ്പും പുറത്തുവന്നതായി ബിജെപി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാളിലെ നിയമനത്തിൽ ബിജെപിക്കെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നതായി ബിജെപി നേതാക്കൾ പറഞ്ഞു. ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ തീരുമാനമാണ് നിയമനമെന്നും അക്കാര്യത്തിൽ അവരാണ് അഭിപ്രായം പറയേണ്ടതെന്നും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു. ഗവൺമെന്റിന്റെ ആഭ്യന്തര വിഷയമാണ് സെക്രട്ടറിയുടെ നിയമനമെന്നും അതിനോട് പ്രതികരിക്കാൻ തയ്യാറല്ലെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും കൊച്ചിയിൽ സംഘടിപ്പിച്ച പൌരസ്വീകരണ ചടങ്ങ് പുരോഗമിക്കുന്നു. ആറന്മുള എംഎൽഎ അബിൻ വർക്കി, പാലക്കാട് എംഎൽഎ രമേശ് പിഷാരടി എന്നിവർക്കും സ്വീകരണം നൽകുമെന്നും യുഡിഎഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അറിയിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി സ്വന്തം മണ്ഡലമായ പറവൂരിലെത്തുന്ന വി ഡി സതീശന് വൈകിട്ട് സ്വീകരണം നൽകുന്നുണ്ട്. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്മി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പറവൂർ പൌരാവലിയുടെ ഉപഹാരം നടൻ മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കും. സംസ്ഥാനത്തെ തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതല തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളിക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി ദേബാംശു പാണ്ഡെ മുന്നേറ്റം തുടരുന്നു. 8 റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പാണ്ഡെയുടെ ലീഡ് 31,000 കവിഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 204. 867 പേരിലാണ് രോഗബാധ സംശയിക്കുന്നത്. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മറ്റു ചില രാജ്യങ്ങളിലേക്കും രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് ആഫ്രിക്കൻ യൂണിയൻ ഹെൽത്ത് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. അന്തരിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കെ ജി പരമേശ്വരൻ നായർ അനുസ്മരണ പരിപാടിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാഷ്ട്രീയ മാധ്യമ രംഗങ്ങളിലെ പ്രമുഖർ കെ ജിയെ അനുസ്മരിക്കാനെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹയർ സെക്കൻഡറിയിൽ നിലവിൽ 361,044 സീറ്റുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 33,000 സീറ്റുകളും പോളിടെക്നിക്കുകളിലും ഐടിഐകളിലുമായി 30,545 സീറ്റുകളുമാണ് ഉള്ളത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. വിദ്യാഭ്യാസ ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത്. ഫിറ്റ്നസ് കിട്ടാൻ 6 വകുപ്പുകളുടെ അനുമതി വേണമെന്ന മുൻപത്തെ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചത് സ്കൂളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. പുതിയ ഉത്തരവ് പ്രകാരം മുൻവർഷങ്ങളിലേതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ മതിയാകും. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പ്രകാരം തദ്ദേശ വകുപ്പ് എഞ്ചിനീയറിംഗ് ആരോഗ്യ വിഭാഗങ്ങളാണ് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കുക. അതേസമയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB, അഗ്നിരക്ഷാസേന, വനം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധനകൾ തുടരും. സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പും നടത്തുന്നുണ്ട്.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്കാണ് രോഗബാധ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് പാരീസിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പുരുഷ വനിതാ സിംഗിൾസ് മത്സരം. വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷി കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകും മുമ്പ് കൊയ്ത്ത് പൂർത്തിയാക്കാൻ ഒരുക്കത്തിലാണ് കർഷകർ. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസൻ.
2: ഡിസംബറിലായിരുന്നു നിലമൊരുക്കൽ. ജനുവരിയിൽ നാട്ടിയും പിന്നീട് പ്രതീക്ഷയോടെ കാത്തിരിപ്പിന്റെ നാളുകളായിരുന്നു. കാഞ്ചന, മണിരക്തം എന്നിവയാണ് പുഞ്ചകൃഷിക്ക് ഉപയോഗിക്കുന്ന നെൽവിത്തുകൾ. പുഞ്ചകൃഷി ചെയ്യുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നായ വേമ്പാടത്ത് ജലസേചന സൌകര്യമുള്ളതിനാൽ തന്നെ 210 ഏക്കറിലാണ് കൃഷി. 1 ഏക്കർ കൃഷിക്ക് ഏകദേശം 3 ലക്ഷം രൂപയാണ് ഉൽപാദന ചെലവ്. നാട്ടിയൊരുക്കുന്നത് അതിഥി തൊഴിലാളികളായിരുന്നെങ്കിൽ കൊയ്ത്ത് നടത്തുന്നത് യന്ത്രങ്ങളാണ്. കൊയ്തെടുക്കുന്ന നെല്ല് 8 ക്വിന്റലോളം യന്ത്രത്തിൽ ശേഖരിക്കാനും കഴിയും. 1 മണിക്കൂറിന് 220 രൂപയാണ് വാടക. 1 ക്വിന്റൽ നെല്ല് 3000 രൂപയ്ക്കാണ് സർക്കാർ സംഭരിക്കുന്നത്. വളത്തിന് വില കൂടിയതും ഇടയ്ക്കിടയ്ക്ക് പെയ്ത ചെറുമഴയും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാകും.
0: ലോക സ്കിസോഫ്രീനിയ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. ആകാശ കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവുനാടകവും അവതരിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജീറാം ജി നിയമം നടപ്പാക്കുന്നതിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോ രത്തൻ യു ഖേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രി വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും കൊച്ചിയിൽ സ്വീകരണം.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായപ്പം 90.4. അഹല്യായപ്പം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായപ്പം .com കേട്ട് കേട്ട്

ചിട്ടയുമായിനി ഹൃദയ മോഹിനി പറന്നു പറന്നു വാ. പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: ഹലോ, നമസ്കാരം. ഓർമ്മയിലുണരും ഗാനങ്ങളും കൂടെ ഞാൻ അഭിരാമിയും എത്തിയിട്ടുണ്ട് കൃത്യസമയത്ത്. ഇനിയുള്ള ഒരു മണിക്കൂർ സമയം നമ്മളും കുറെ നല്ല പാട്ടുകളുമായിട്ട് നമ്മൾ അങ്ങനെ ആസ്വദിക്കാനായിട്ട് പോവാണ്. ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന പാട്ടുകളെല്ലാം കൈതപ്രം എഴുതിയിട്ടുള്ള പാട്ടുകളാണ്. കൈതപ്രം ആദ്യമായിട്ട് സിനിമകൾക്ക് പാട്ട് എഴുതാനായിട്ട് തുടങ്ങുന്നത് എന്നെന്നും കണ്ണീട്ടന്നെ എന്ന സിനിമയിലൂടെയാണ്. ഫാസിൽ സംവിധാനം ചെയ്ത സിനിമയാണ്. ഇതൊരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ചിത്രമാണ്. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള ടീനേജ് റൊമാൻസ് ഒക്കെ പറഞ്ഞൊരു സിനിമയായിരുന്നു എന്നെന്നും കണ്ണീട്ടൻ്റെ എന്ന സിനിമ. 1986 ഈ ഒരു സിനിമ ഇറങ്ങുന്നത്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡൊക്കെ ഈ സിനിമയ്ക്ക് കിട്ടി. ഫിലിം വിത്ത് ബെസ്റ്റ് പോപ്പുലർ അപ്പീൽ, എസ്തെറ്റിക് വാല്യൂ എന്നുള്ള കുറേയധികം അവാർഡുകൾ കിട്ടി. ഈ സിനിമയിലെ അഭിനയത്തിന് ശ്രീവിദ്യ രണ്ടാമത്തെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ കുറേയധികം ക്രിറ്റിക്കൽ അക്ലമേഷൻസ് ഒക്കെ കിട്ടിയ സമയത്തും ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിരുന്നു ഈ ഒരു സിനിമ. കൊമേഴ്ഷ്യലി അത്ര വലിയ ഹിറ്റായില്ല, അധികം ആളുകൾ തിയേറ്ററുകളിൽ പോയി കണ്ടില്ല എന്നെന്നും കണ്ണീട്ടൻ്റെ എന്ന ചിത്രം. പിന്നീട് വർഷം 16 എന്ന ഒരു തമിഴ് സിനിമയായി തമിഴിലേക്ക് ഇത് റീമേക്ക് ഒക്കെ ചെയ്യപ്പെട്ടൊരു ചിത്രമാണ്. ഈ സിനിമയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കൈതപ്രമാണ് മനസ്സിലുള്ളത്. കാരണം കൈതപ്രത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് എന്നെന്നും കണ്ണീട്ടൻ്റെ എന്ന സിനിമ. ആ സിനിമയിലൂടെയാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മലയാള സിനിമയിലേക്ക് ഗാനരചയിതാവായി കടന്നു വരുന്നത്. ഒരു മനോഹര ഗാനമുണ്ട് ഈ ചിത്രത്തിൽ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ആദ്യ സിനിമാ ഗാനവും ഇതാണ്. നിലമ്പൂരിൽ ആണ് ഈ ഒരു ചിത്രം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നിലമ്പൂർ കോവിലകമാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ. ഈ സിനിമയിലെ പാട്ടെന്ന് പറയുമ്പോൾ ദേവദുന്ദുബി സാന്ദ്രലയം എന്ന പാട്ട്, എന്ത് മനോഹരമായ വാക്കുകളാണല്ലേ ആദ്യത്തെ പാട്ടിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ദാസേട്ടൻ, സതീഷ് ബാബു, സുനന്ദ എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള ആ ഗാനം കേൾക്കാം. സംഗീതം പകർന്നിരിക്കുന്നത് ചെറിയ

1986 റിലീസ് ചെയ്ത എന്നെന്നും കണ്ണീട്ടന്റെ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം എഴുതിയ വരികൾ ജെറി അമൽദേവ് സംഗീതം പകർന്ന അടുത്ത ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാസേട്ടനും ചിത്ര ചേച്ചിയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്.

ആന കളിക്കാനും ആടിക്കാനും മുത്തശ്ശനുണ്ടല്ലോ ചാരി. എന്തൊരു ലളിതമായിട്ടുള്ള വാക്കുകളാണല്ലേ. മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ കുറിച്ചുകൊണ്ട് കൈതപ്രം എഴുതിയിട്ടുള്ളൊരു പാട്ടുണ്ട്, താലൂലും താനെ താരാട്ടും. 1988 കുടുംബ പുരാണം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് കൈതപ്രം ഈ വരികൾ എഴുതിയിട്ടുള്ളത്. മോഹൻ സിതാരയുടെ സംഗീതം, ചിത്രചേച്ചിയുടെ ശബ്ദം.

ഈ സിനിമ കാണുന്ന സമയത്ത് ബോംബെയാണ് പശ്ചാത്തലമെങ്കിലും ബോംബെയുടെ പശ്ചാത്തലത്തിൽ ഒരു പാട്ട് വരുന്നുണ്ടെങ്കിലും ആ ദൃശ്യഭംഗിയിൽ മലയാള തനിമ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ് ആര്യൻ എന്ന സിനിമയിലെ പൊന്മുരളിയൂതും കാറ്റെയ്യുന്ന പാട്ട്. എം ജി ശ്രീകുമാറും സുജാത ശിശിയും ചേർന്ന് പാടിയ മനോഹരമായ റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ട്. തുടക്കം കേൾക്കുമ്പോൾ ക്ലാസിക്കലായിട്ടുള്ള ഒരു പാട്ടാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു ലൈറ്റ് റൊമാൻറ്റിക് സോങ് ആയിട്ട് മാറുകയാണ് പൊന്മുരളിയൂതും എന്ന പാട്ട്, രഘുകുമാറിൻ്റെ ഈണം, കൈതപ്രത്തിൻ്റെ വരികൾ.

ഒരേയൊരു പാട്ടുമായി എത്തിയൊരു ചിത്രമാണ് വെള്ളാനകളുടെ നാട് എന്ന സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്നു, കൈതപ്രം വരികളെഴുതി എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടിയ പാടുവാൻ ഓർമ്മകളിൽ പദങ്ങൾ തേടുകയായിരുന്നു എന്ന പാട്ടാണ്.

1989 ഇറങ്ങിയ ഒരു കോമഡി സിനിമയാണ് സത്യൻ അന്തിക്കാടിന്റെ വരവേൽപ്പ് എന്ന ചിത്രം. ശ്രീനിവാസനാണ് ഈ ഒരു സിനിമ എഴുതിയിട്ടുള്ളത്. ലാലേട്ടനും രേവതിയും തിലകനും മുരളിയും, മുരളിയോടൊക്കെ നമുക്കൊരു ദേഷ്യം തോന്നിയിട്ടുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു വരവേൽപ്പ് എന്ന സിനിമ. ഈ സിനിമ ശരിക്കും വരവേൽപ്പ് എന്ന ചിത്രം ഗൾഫ് മോട്ടേഴ്സിന്റെ ആ ഒരു കഥ പറഞ്ഞ സിനിമ, ശ്രീനിവാസന്റെ അച്ഛന്റെ കഥയാണ് എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. സിനിമ ആ സമയത്ത് തിയേറ്ററുകളിൽ അത്ര വലിയ ഹിറ്റൊന്നും ആയില്ല. പക്ഷെ പിന്നീട് ഒരു കൾട്ട് സ്റ്റാറ്റസ് കിട്ടിയ സിനിമയാണ് വരവേൽപ്പ്. രണ്ടേ രണ്ട് പാട്ടുകളാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ വരവേൽപ്പ് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ രണ്ടേ രണ്ട് പാട്ടുകൾ, വെള്ളാര പൂമല മേലെ എന്ന പാട്ടും ദൂരെ ദൂരെ സാഗരം തേടി എന്ന പാട്ടും. അതിലാദ്യം ദാസേട്ടന്റെ ശബ്ദത്തിൽ ജോൺസൺ മാഷ് ഈണം പകർന്ന് കൈതപ്രം വരികളെഴുതിയ പാട്ട് നമുക്ക് കേൾക്കാം.

ഈ പാട്ട് കേൾക്കുമ്പോൾ ആ ബസ്സും ബസ്സിലെ യാത്രക്കാരും അവരുടെ ഉത്സവവും ഗൾഫ് മോട്ടേഴ്സും ഒക്കെ മനസ്സിലേക്ക് വരും. നാട്ടുമ്പുറത്തുകാരനായ ഒരു ഗൾഫുകാരന്റെ പച്ചയായ ജീവിതത്തെ പകർത്തിയ ഒരു സിനിമയാണ്. ജോൺസൺ മാഷും കൈതപ്രവും ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പാട്ടുകൾ എല്ലാം മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളാണ്. ഈ സിനിമ ശ്രീനിവാസൻ ചേട്ടൻ്റെ അച്ഛൻ്റെ കഥയാണെന്നാണ് പറയപ്പെടുന്നത്. സത്യനന്ദിക്കാടിനോട് ഈ ഒരു കഥ ഇങ്ങനെ ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞ സമയത്ത്, പിന്നെ ഒരു ബസ് വാങ്ങിയതിന് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ശ്രീനിവാസൻ ചേട്ടൻ്റെ അച്ഛന് നേരിടേണ്ടി വന്ന വളരെയധികം ത്യാഗങ്ങളും പിന്നെ കടക്കണിയിലേക്ക് പോയതും ഒക്കെ ശ്രീനിവാസൻ ചേട്ടൻ ഇങ്ങനെ സത്യനന്ദിക്കാടിനോട് പറഞ്ഞ സമയത്ത് അതിൽ നിന്ന് വന്ന ഒരു ഐഡിയ, ഒരു സ്റ്റോറിയാണ് പിന്നീട് ഈ ഒരു ചിത്രമായി മാറിയത്. ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്ന പാട്ട്. ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ വരവേൽപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം വരികളെഴുതി ജോൺസൺ മാഷ് സംഗീതം പകർന്ന് ഗാനം.

അടുത്ത ഗാനം കിരീടം എന്ന ചിത്രത്തിലെ ഗാനമാണ്. കിരീടത്തില് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള പാട്ട് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. ആക്ച്വലി ഈ സിനിമയിലെ മറ്റൊരു റൊമാൻറ്റിക് സോങ് കൂടി ഉണ്ടായിരുന്നു. ആ റൊമാൻറ്റിക് സോങ്ങിന് വേണ്ടിയിട്ടുള്ള സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ സ്റ്റോറി ലൈനുമായിട്ട് അത് അത്രക്കെങ്ങ് യോജിച്ച് പോകുന്നില്ല എന്നത് കണ്ടിട്ടാണ് ഈ ചിത്രത്തിൻ്റെ പിന്നണിയിലുള്ളവർ ആ പാട്ടങ്ങ് ഉപേക്ഷിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റൊമാൻറ്റിക് സോങ്ങിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത ചില സീൻസൊക്കെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന പാട്ടിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. റൊമാൻറ്റിക് സീൻസ് എന്ന് പറയുമ്പോൾ ലാലേട്ടനും പാർവതിയും തമ്മിലുള്ള, സേതുമാധവനും ദേവിയും തമ്മിലുള്ള സീൻസൊക്കെ കുറേ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ കണ്ണീർ പൂവിൻ്റെ എന്ന ആ ഒരു പാട്ടിൽ ചെറിയ ചില സീൻസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. ആ റൊമാൻറ്റിക് സോങ് അങ്ങനെ അങ്ങ് റൊമാൻസ് മാത്രം ഉണ്ടായിരുന്ന ആ ഒരു സോങ് അങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്തു. ശരിക്കും ആ സിനിമയിൽ ആപ്റ്റാണല്ലേ, ഒരു റൊമാൻറ്റിക് സോങ്ങിലേക്കൊന്നും നമ്മൾക്ക് പോകാനുള്ളൊരു അവസരമില്ല. അത്രയും ആഴത്തിൽ ഒരു കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. ഈ സിനിമയിൽ ഈ പാട്ടിൽ ലാലേട്ടൻ ഇങ്ങനെ ഒരു ഒരു ഒരു ഡിസ്റ്റൻ്റായിട്ട് ദൂരേക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഒരു ഒരു വയലിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടന്നു പോകുന്നൊരു ഷോട്ടുണ്ട്. അതൊക്കെ ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. എന്തായാലും ബാക്കിയുള്ള ക്ലൈമാക്സ് സീനും കാര്യങ്ങളൊക്കെ തിരുവനന്തപുരം ആര്യനാട് എന്ന സ്ഥലത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കിരീടം എന്ന സിനിമ. എം ജി ശ്രീമാർ പാടിയ കിരീടത്തിലെ കണ്ണീർ പൂവിൻ്റെ എന്ന പാട്ടിനെ തേടി അദ്ദേഹത്തിന് ആദ്യത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടി. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം ഇപ്പോൾ ഓർമ്മയിലുണരും ഗാനം.

1989 ഇറങ്ങിയ അർത്ഥം എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കൈതപ്രം എഴുതിയ വരികൾക്ക് ജോൺസൺ മാഷ് സംഗീത സംവിധാനം നിർവഹിച്ച് ചിത്രചേച്ചിയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. 1989 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമയാണ് അർത്ഥം. അതിൽ ശ്യാമാംബരം എന്ന പാട്ടിന്റെ മെയിൽ വേർഷനാണ് നമ്മൾ കൂടെ കൂടെ കേട്ടിട്ടുള്ളത്. ഇത് ഫീമെയിൽ വേർഷനാണ്. അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വേർഷനാണ് ചിത്രചേച്ചിയുടെ ഈ ഒരു വേർഷൻ. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം.

1989 വടക്കു നോക്കി യന്ത്രം എന്ന സിനിമ ഇറങ്ങുന്നു. ശ്രീനിവാസൻ ചേട്ടൻ തന്നെയാണ് മൂവി ഡയറക്ടർ. കൈതപ്രം ജോൺസൺ ടീമിന്റെ സംഗീതം, എം ജി ശ്രീകുമാർ പാടിയ പാട്ട് മായാ മയൂരം പീലി നിർത്തിയോ, ആശാമരാളം താളമേകിയോ. ആശാമരാളം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളാകുന്ന അരയന്നങ്ങൾ എന്നാണ് അർത്ഥം. കൈതപ്രത്തിന്റെ പാട്ടുകൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല വാക്കുകൾ കിട്ടും, വ്യത്യസ്തമായ അർത്ഥങ്ങളുള്ള നല്ല കുറെ വാക്കുകൾ കിട്ടും. അതായത് ജീവിതത്തിലെ വിലപ്പെട്ട ഒരു നിമിഷം, വിവാഹം, അതിൻ്റെ മുന്നൊരുക്കം, അതിൻ്റെ ആകാംക്ഷ, അതൊക്കെയാണ് ആ ഒരു പാട്ടിൽ കാണിക്കുന്നത്. വളരെ നാച്ചുറലായിട്ട് ശ്രീനിവാസൻ അഭിനയിച്ച ഒരു പാട്ട് കൂടിയാണ്. അതിൻ്റെ ഒരു മനോഹാരിത അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കിട്ടി. കണ്ണീർപ്പൂവ് എന്ന പാട്ടിനൊപ്പം എം ജി ശ്രീകുമാറിന് ആദ്യമായി സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത കൈതപ്രം ജോൺസൺ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹര ഗാനാണ് വടക്കു നോക്കിയന്ത്രം എന്ന സിനിമയിലെ ഈ ഒരു പ്രിയപ്പെട്ട ഗാനം. മലയാളികൾ ഒരിക്കലും മറക്കാത്ത പാട്ടാണ് ഈ ഒരു പാട്ട്. ഈ പാട്ടോടുകൂടി ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ അവസാനിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാ.
1: മാനത്തോരു മഞ്ഞക്കൂടു മഞ്ഞക്കുട്ടി മഞ്ഞത്തുള്ളി മഞ്ഞത്തുള്ളിക്കുള്ളം തുള്ളി ഉള്ളം തുള്ളി തുഞ്ഞാലാടി.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

മധുരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മത്സരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112-04923225000.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695154. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനമെന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതങ്കപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, എം ബി എ ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: അദാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. CBSE പുനർമൂല്യ നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശവും നൽകി. ആഫ്രിക്കയിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്ത് നിന്നും വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു.
1: വിദേശത്ത് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഇതിന്റെ ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിലും സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റ് സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല.
0: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. കൊച്ചിയിൽ പൌരാവലി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന വികസന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യ നിർണയ പ്രക്രിയയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനെ സാങ്കേതികമായി സഹായിക്കുന്നതിന് IIT മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. CBSE പോസ്റ്റ് റിസൾട്ട് സർവീസസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യ നിർണയത്തിന് വിദ്യാർത്ഥികളെ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ ബി ബി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമക്കേടുകളിൽ ആദ്യഘട്ട നടപടികൾ എടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായും ശ്രീ വി വി രാജേഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് രണ്ട് ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻഷുറൻസ് ആക്ട് പ്രകാരം ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-ന് പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: നാളെ വൈകിട്ട് 5 തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ടത്തിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ അനുമതി ലഭിക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. 26-ന് പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 നടയടയ്ക്കും.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് വയനാട് ജില്ലകളിൽ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരത്തിനെതിരെയാണ് ജോക്കോവിച്ചിന്റെ മത്സരം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ല എന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തുന്നവർക്ക് പ്രതിമാസം 3,00,000 രൂപ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്വാണ്ടം AI നിക്ഷേപ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. CBSE പുനർമൂല്യനിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
6: ഈശ്വര ഭഗവാനെ, ഏത് സ്ഥലത്താ നമ്മൾ എത്തി വന്ന് നിൽക്കണേ? നമ്മുടെ പരിപാടിയില് ഇന്ന് കുറച്ച് ജാപ്പനീസ് ടച്ച് ഉണ്ട്, അത് കേട്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇതിപ്പോ എഴുത്തോല കേൾക്കാൻ വേണ്ടിട്ട് ഇനി ജാപ്പനീസ് ട്യൂഷന് പോകേണ്ടി വരുമോ എന്ന് ആലോചിച്ച് തല പുകയ്ക്കേണ്ട കാര്യമില്ല. അതിനല്ലേ ഞാനല്ലാതെ പിന്നെ ആര്? ഈ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, മിന്നസാനോകങ്കി ദസ്ക സുപരാശി ിച്ചിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമാവട്ടെ എന്ന് ആശംസിച്ചതാ ഞാൻ. അത് ജാപ്പനീസ് ഭാഷയിൽ എങ്ങനെയുണ്ട്? കൊള്ളാലേ. ഇന്നുണ്ടല്ലോ ജാപ്പനീസ് ഫിലോസഫീസിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിലോസഫീസ് ആണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതേക്കുറിച്ച് പറയണേ. ഇന്നും അതുപോലെ ജപ്പാനിൽ നിന്ന് 2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുണ്ട്. ജാപ്പനീസ് ഭാഷ മുഴുവൻ പഠിച്ചില്ലെങ്കിലും അവരുടെ ചില ലൈഫ് ഫിലോസഫീസ് ഇല്ലേ, സത്യം പറഞ്ഞാൽ അത് കിട്ടില്ലോസ്കി ഐറ്റംസ് ആണ്. ജീവിതത്തെ നമ്മുടെ പച്ചപ്പിനോടും സമാധാനത്തോടും ഒക്കെ ചേർത്ത് നിർത്താൻ ജപ്പാനിലെ ആളുകൾ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ജാപ്പനീസ് വാക്ക് ഓങ്കോയോഷി എന്ന വാക്കാണ്. ഓങ്കോയോഷി എന്ന വാക്ക്, ആ വാക്ക് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിന് മുൻപ് നമുക്കൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് എഴുത്തോലയുടെ സമയമാണ് കൂടെയുള്ളത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ജാപ്പനീസ് ഭാഷ പഠിച്ചില്ലെങ്കിലും ജാപ്പനീസ് അറിയില്ലെങ്കിലും ചില ലൈഫ് ഫിലോസഫീസ് ഉണ്ട്. അതിപ്പോ ഏത് രാജ്യത്ത് നിന്നാണെങ്കിലും നല്ല കാര്യങ്ങള് അറിഞ്ഞിരിക്കുക, നല്ല കാര്യങ്ങൾ കോപ്പി ചെയ്യുക, അതൊന്നും അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇക്കിഗായിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ അല്ലെ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം കണ്ടെത്തലാണ് അത്. നമ്മുടെ പാഷനും കഴിവും ലോകത്തിന്റെ ആവശ്യമൊക്കെ ഒത്തുചേരുന്ന ഒരു പോയിന്റ്. ഇക്കിഗായി എന്താണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്മൂത്തായിട്ട് ലൈഫ് ഇങ്ങോട്ട് പോവുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ വാക്ക് ഇക്കിഗായിയല്ല, ഇക്കിഗായിയെ കുറിച്ച് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓങ്കയേഷി എന്ന വാക്കാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാലേ, നമ്മളോട് ഒരാൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഗുഡ് തിങ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരാളിൽ നിന്ന് ഒരു ഉപകാരം കിട്ടിയാൽ അവർക്ക് നമ്മൾ തിരിച്ചു നൽകുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, അതാണ് ഓങ്കയേഷി, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റിട്ടേണിങ് എ ഫേവർ എന്നൊക്കെ പറയാം ഇംഗ്ലീഷിൽ. പക്ഷെ ജാപ്പനീസ് രീതിയിൽ ഇത് വെറും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ല, വെറും ഒരു താങ്ക് യു പറയലല്ല, അത് ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു തിരിച്ചു നൽകലാണ്. ഒരു കടപ്പാട് പോലെ പ്രകൃതിയായാലും മനുഷ്യനായാലും നമ്മളെ സഹായിച്ചവരോടുള്ള ആ ഒരു കരുതലില്ലേ, അത് നമ്മുടെ ലൈഫ് മാറ്റിമറിക്കും ഉറപ്പാണെന്നാണ് ഈ ജാപ്പനീസ് ഫിലോസഫി ഓങ്കയേഷി പറയുന്നത്. അപ്പോ ഇന്നത്തെ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കുകയും നമുക്ക് ആർക്കൊക്കെ ഒരു ഓങ്കയേഷി നൽകാൻ പറ്റും. നമ്മളെ സഹായിച്ച ഒരു ഫ്രണ്ടിനോ, നമുക്കിന്ന് ഭക്ഷണം തന്ന അമ്മയ്ക്കോ, അല്ലെങ്കിൽ തണല് തന്ന മരത്തിനോ, അല്ലെ പെട്ടെന്ന് ദാഹിച്ചിരിക്കുമ്പോൾ ഓൾ ഓഫ് എ സഡൻ നമ്മളിലേക്ക് വന്ന ആ ഒരു വാട്ടർ ബോട്ടിൽ നീട്ടിയ കൈകൾക്കോ ഒക്കെ ആവാതെ ഇന്ന് നമ്മൾ പഠിച്ച പുതിയ വാക്ക് ഓങ്കയേഷി എന്ന വാക്ക്, ആ വാക്കിനൊപ്പമുള്ള ആ ഒരു മോട്ടിവേഷൻ അതുകൂടെ മനസ്സിലുണ്ടാവണം. നമ്മളോട് ഒരാൾ ഒരു നന്മ ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് ഒരാളിൽ നിന്നൊരു ഉപകാരം കിട്ടിയ, പകരം അവർക്ക് നമ്മൾ തിരിച്ചു നൽകുന്ന സ്നേഹം, ഒരു ഗിവ് ആൻഡ് ടേക്ക് സ്നേഹം എപ്പോഴും ലൈഫിൽ ഉണ്ടാവണമെന്ന്, മോർ ദാൻ താങ്ക് യു, അതാണ് ഓങ്കയേഷി എന്ന വാക്ക്. ഇത് എഴുത്തോലയുടെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: പാട്ടൊക്കെ കേട്ടു വന്നപ്പോ ഓങ്കായിഷി എന്ന വാക്കിനെ മറന്നോ? ഓങ്കായിഷിയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഉപകാരം ചെയ്തവരോടുള്ള ആ ഒരു കടപ്പാട്. അതിനൊപ്പം ജാപ്പനീസ് ഡിക്ഷണറിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്കായി എടുത്തു വെച്ചിരിക്കുന്നത് അതിലും ഗംഭീരമായ മറ്റൊരു വാക്കാണ് ഓങ്കോചിഷിൻ. ഓങ്കോചിഷിൻ എന്ന വാക്ക്. നമ്മള് ഓടിക്കൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾക്ക് പിന്നാലെയല്ലേ? പുതിയ ഫോൺ, പുതിയ ഫാഷൻ, പുതിയ ട്രെൻഡുകൾ, പുതിയ പരിപാടികൾ. പക്ഷേ ഇടയ്ക്കൊന്ന് നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന പല പുതിയ കാര്യങ്ങളുടെയും വേരുകൾ കിടക്കുന്നത് ഒരു പക്ഷേ പഴയ എക്സ്പീരിയൻസിലായിരിക്കും എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ ഓങ്കോചിഷിൻ. പഴയതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയതിനെ കണ്ടെത്താനാണ് പറയുന്നത്. പഴയത് മാത്രമാണ് അല്ലെങ്കിൽ പുതിയത് മാത്രമാണ് എല്ലാം എന്ന് പറയുന്ന ഒരു സംഗതി അല്ല. നിങ്ങൾ ഇന്ന് മൊബൈലിൽ കളിക്കുന്ന ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ ഒരു ബേസിക് ഐഡിയ പണ്ട് ഇവിടെ നമ്മളെ ജീവിച്ചിരുന്ന അച്ഛനപ്പൂപ്പന്മാര് ഒക്കെ, അച്ഛനും അമ്മയും അപ്പൂപ്പന്മാരും ഒക്കെ പറമ്പിൽ പണ്ട് ഓടി നടന്ന് അവര് കളിച്ചിരുന്ന കളികളിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോ ഇന്ന് നമ്മൾ കാണുന്ന ഗെയിംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന പല ട്രെൻഡി മ്യൂസിക്കിന്റെയും ഒറിജിനൽ ചിലപ്പോ പണ്ട് നമ്മുടെ ദാസേട്ടനും ചിത്രശേഷിയും പാടിയ പഴയ പാട്ടിൽ നമുക്ക് തിരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടും അല്ലെ? ആ വരികൾ കേട്ട് നോക്കുമ്പോ പഴയ ചില കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പഴയത് മോശമാണെന്നോ പുതിയത് മാത്രമാണ് കേമമെന്നോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് തെറ്റുന്നത് എന്നാണ് ഓങ്കോചിഷിൻ എന്ന് പറയുന്ന ഈ ജാപ്പനീസ് ഫിലോസഫി പറയുന്നത്. പഴയതിനെ ഒരു ഗൈഡാക്കി നമ്മുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ദൂരം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് ലുക്കിംഗ് അറ്റ് ദി റിയർ വ്യൂ മിറർ വൈൽ ഡ്രൈവിംഗ്. ഈ റിയർ വ്യൂ മിറർ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ, അതായത് മുമ്പോട്ട് പോകാൻ പിന്നിലോട്ടും ഇടയ്ക്ക് നോക്കണമല്ലോ എന്നൊരു ഫിലോസഫിയാണല്ലോ ഈ മിററിനുള്ളത്, ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള മിററിനുള്ളത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലെപ്പോഴും വയ്ക്കുക. സോ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഒന്ന് നമ്മുടെ ഓങ്കേഷി, മറ്റൊന്ന് ഓങ്കോചിഷിൻ. അപ്പോൾ രണ്ട് കാര്യങ്ങളോടുകൂടി ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. അഹ്ലിയ എഫ് എം നിസുനുകോ ഷിതേ കുതാസായി, അതായത് അഹല്യ എഫ് എം കേട്ടുകൊണ്ടേ ഇരിക്കൂ. സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബി ടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: 100% 916 ഹോൾ മാർക്കറ്റ് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.

0: എടാ മൽഘോഷ നീയാ
1: ഞാനാ ഫുൾ പരിപാടി ഞാനാ
0: മാരി കടക്കടാ
1: എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ
2: നൈസ് പക്ഷെ പ്രകൃതി മതി
3: നോ പ്രകൃതി
1: ഓൺലി ഡിഗ്രതി

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112 04923225000.
2: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ അഹല്യ വിശേഷങ്ങൾ.
3: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വീക്കെൻഡ് ഡയറിയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. വീക്കെൻഡ് ഡയറിയുമായി ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇന്ന് May 24 ഞായറാഴ്ച. മെയ് മാസത്തിലെ അവവാരത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കടക്കാൻ പോവുകയാണല്ലേ. ഇനി ക്ലാസുകൾ തുടങ്ങാനുള്ള സമയമാണ്. കോളേജും സ്കൂളൊക്കെ തുറക്കി ഇനി ദിവസങ്ങൾ. ഈ ഒരു സമയത്ത് കുട്ടികളും രക്ഷയിറക്കിനിടയിൽ ഇനി അടുത്ത ആഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറന്നു പോകണ്ടാട്ടോ. അപ്പൊ നിങ്ങൾ ആ വിശേഷങ്ങളൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോവാണ് വീക്കെൻഡ് ഡയറിയിലൂടെ.

വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ. വൺസ് അഗൈൻ വെൽക്കം ടു വീക്കെൻഡ് ഡയറി. കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇന്ന് മെയ് 24 കോമൺവെൽത്ത് ദിനമാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനവും സഹകരണവും മുൻനിർത്തിയാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. നാളെ ഇനി, അതായത് മെയ് 25 തിങ്കളാഴ്ച, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന് എന്താണെന്നറിയോ? ഒന്ന്, ലോക തൈറോയിഡ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണല്ലേ ഇത്. കൃത്യമായ പരിശോധനയിലൂടെയും ചികിത്സയിലൂടെയും ഇത് നമുക്ക് നിയന്ത്രിക്കാം എന്നതാണ് ഈ ഒരു ദിവസം കൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ നാളത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ കാണാതാകുന്ന കുട്ടികളുടെ ദിനം എന്നാണ് പറയുന്നത്. അതായത് ഇന്റർനാഷണൽ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേ കൂടിയാണ് മെയ് 25 തിങ്കളാഴ്ച. കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് സമൂഹത്തിൽ വലിയൊരു അവബോധം ഉണ്ടാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വീക്കെൻഡ് ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ ഇനിയും പറയാനായി ബാക്കിയുണ്ട്. കേൾക്കാം വീക്കെൻഡ് ഡയറിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങളുമായി പങ്കുവെച്ച് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. തുടർന്ന് കേൾക്കാം വീക്കെൻഡ് ഡയറിയിൽ അടുത്തതായിട്ട് നമ്മൾ കുറിക്കുന്നത് മെയ് 26, 28 തീയതികളിലെ വിശേഷങ്ങളാണ്. മെയ് 26 ചൊവ്വാഴ്ച. ഈ ഒരു ദിവസം സ്വിറ്റ്സർലാൻഡ് ഒരു പ്രത്യേക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ശാസ്ത്ര ദിനം, സയൻസ് ഡേ. നമ്മുടെ മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം 2005 സ്വിറ്റ്സർലാൻഡ് സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് അവർ ഈ ഒരു ദിവസം ശാസ്ത്ര ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണല്ലേ അത്. ഇനി പറയാൻ പോകുന്ന മറ്റൊരു ഇമ്മിണി ബലി വിശേഷം എന്താ നോക്കിയാലോ. ഇനി നമ്മൾ പറയുന്നത് മെയ് 28, അതായത് വ്യാഴാഴ്ച. വ്യാഴാഴ്ചയിലേക്ക് കടക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ വേൾഡ് ഹംഗർ ഡേ, ലോക വിശപ്പ് ദിനമാണ് മെയ് 28. ഭക്ഷണം പാഴാക്കരുത് എന്ന് നമ്മൾ ഇപ്പോഴും പറയാറുണ്ടല്ലേ. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാതെ വിഷമിക്കുന്നുണ്ട്. ഈ ദിവസം നമുക്കൊരു കാര്യം തീരുമാനിക്കാവുന്നതാണ്, നമ്മുടെ പ്ലേറ്റിലെ ഭക്ഷണം ഒരിക്കലും നമ്മൾ പാഴാക്കില്ല. വിശക്കുന്ന ഒരാൾക്കെങ്കിലും നമ്മൾ കഴിയുന്ന സഹായം ചെയ്യും. ആ ഒരു ചിന്ത നമ്മുടെ ഈ ഒരു ആഴ്ചയെ കൂടുതലായിട്ട് മനോഹരമാക്കട്ടെ അല്ലേ. വീക്കെൻഡ് ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ യുവർ അഹല്യ ഫ്രം 90.4. ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. തുടർന്ന് കേൾക്കാം വീക്കെൻഡ് ഡയറിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: അങ്ങനെ നമ്മൾ ഡയറിയുടെ മധ്യതാളുകൾ പിന്നിട്ട് ആഴ്ചയുടെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. കൂടെയുള്ളത് ഞാൻ ആയിലയാണ്. May 29 വെള്ളിയാഴ്ച. ലോകമെമ്പാടുമുള്ള സമാധാന പരിപാലകർക്കായുള്ള ദിനമായിട്ടാണ് ഈ ഒരു ദിവസം ആഘോഷിക്കപ്പെടുന്നത്. അന്താരാഷ്ട്ര യു എൻ പീസ് കീപ്പേഴ്സ് ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് യു എൻ പീസ് കീപ്പേഴ്സ്. ലോകത്തെ വിവിധ യുദ്ധമേഖലകളിൽ സമാധാനം നിലനിർത്താൻ വേണ്ടി ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യുന്ന സൈനികരെ ആദരിക്കുന്ന ദിവസം. അതേ ദിവസം തന്നെയാണ് സാഹസികർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അന്താരാഷ്ട്ര എവറസ്റ്റ് ദിനം, ഇന്റർനാഷണൽ എവറസ്റ്റ് ഡേ കൂടിയാണ്. 1953 May 29 എഡ്മണ്ട് ഹില്ലറിയും ടെൻസിംഗ് നോർഗയും ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന കൊടുമുടികൾ കീഴടക്കാൻ വേണ്ടി ഈ ഒരു ദിവസം നമുക്ക് വലിയൊരു ആത്മവിശ്വാസം കൂടി നൽകുന്നുണ്ടല്ലേ. അങ്ങനെ തൊട്ടടുത്ത ദിവസം, അതായത് May 30 ശനിയാഴ്ച, ഗോവ സംസ്ഥാനം രൂപീകരിച്ച ദിനം കൂടിയാണ്. ഗോവ സ്റ്റേറ്റ്ഹുഡ് ഡേ കൂടിയാണ് May 30. വീക്കെൻഡ് ഡയറിയുടെ മെയ് മാസത്തിലെ അവസാന താളിലേക്ക് കൂടി നമുക്ക് പോവേണ്ടതായിട്ടുണ്ട്. കേൾക്കാം വീക്കെൻഡ് ഡയറിയിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: അങ്ങനെ വീക്കെൻഡ് ഡയറിയുടെ മെയ് മാസത്തിലെ അവസാന താളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണല്ലേ. മെയ് 31 അടുത്ത ഞായറാഴ്ച. അതീവ പ്രാധാന്യമുള്ള ലോക പുകയില വിരുദ്ധ ദിനമാണിത്, വേൾഡ് നോട്ട് ടൊബാക്കോ ഡേ. ആരോഗ്യമാണ് ഏറ്റവും വലിയൊരു സമ്പത്ത് അല്ലേ. ഈ പുകയിലയുടെ ഉപയോഗം മൂലം ലക്ഷക്കണക്കിന് ജീവനുകളാണ് ഓരോ വർഷവും പൊലിഞ്ഞു പോവാറ്. നമ്മുടെ ശരീരത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെയും നശിപ്പിക്കുന്ന ഈ ലഹരിയോട് നോ പറയാൻ വേണ്ടിയാണ് ഈ ഒരു ദിവസം എല്ലാവർക്കും ഒരു പ്രചോദനം നൽകുന്നത്. അങ്ങനെ ഒരു ദിവസമായി മാറട്ടെ അല്ലെ. ഒരു നല്ല നാളേക്ക് വേണ്ടി ആരോഗ്യകരമായ ശീലങ്ങൾ നമ്മൾക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മെയ് 24 മുതൽ മെയ് 31 വരെയുള്ള ദിവസങ്ങൾ ശാസ്ത്രത്തിന്റെ അഭിമാനവും ആരോഗ്യ ജാഗ്രതയും സാഹസികതയും നിറഞ്ഞതാണല്ലേ. ഈ വിശേഷങ്ങൾ നിങ്ങളുടെ പുതിയ വാരത്തെ കൂടുതൽ അർത്ഥവത്താക്കട്ടെ എന്ന് കൂടി ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ജൂൺ മാസത്തിലെ പുത്തൻ വിശേഷങ്ങളുമായി, പുതിയൊരു സ്കൂൾ കാലത്തിന്റെ ഓർമ്മകളുമായി അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ വീക്കെൻഡ് ഡയറി വീണ്ടും തുറക്കും. അതുവരെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ആയില്ല. വീണ്ടും കേൾക്കാം. അതുവരേക്കും ടാറ്റ. Bye bye. Student with Ahalya from 90.4 KTK2 Kutukudam.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188-909075.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: ഹലോ, നമസ്കാരം. ഓർമ്മയിലുണരും ഗാനങ്ങളും കൂടെ ഞാൻ അഭിരാമിയും എത്തിയിട്ടുണ്ട് കൃത്യസമയത്ത്. ഇനിയുള്ള ഒരു മണിക്കൂർ സമയം നമ്മളും കുറേ നല്ല പാട്ടുകളുമായിട്ട് നമ്മൾ അങ്ങനെ ആസ്വദിക്കാനായിട്ട് പോവാണ്. ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന പാട്ടുകളെല്ലാം കൈതപ്രം എഴുതിയിട്ടുള്ള പാട്ടുകളാണ്. കൈതപ്രം ആദ്യമായിട്ട് സിനിമകൾക്ക് പാട്ട് എഴുതാനായിട്ട് തുടങ്ങുന്നത് എന്നെന്നും കണ്ണീട്ടന്നെ എന്ന സിനിമയിലൂടെയാണ്. ഫാസിൽ സംവിധാനം ചെയ്ത സിനിമയാണ്. ഇതൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള ടീനേജ് റൊമാൻസ് ഒക്കെ പറഞ്ഞൊരു സിനിമയായിരുന്നു എന്നെന്നും കണ്ണീട്ടൻ്റെ എന്ന സിനിമ. 1986 ഈ ഒരു സിനിമ ഇറങ്ങുന്നത്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡൊക്കെ ഈ സിനിമയ്ക്ക് കിട്ടി. ആറ് എന്നൊരു തമിഴ് സിനിമയായി തമിഴിലേക്ക് ഇത് റീമേക്കൊക്കെ ചെയ്യപ്പെട്ടൊരു ചിത്രമാണ്. ഈ സിനിമയെക്കുറിച്ച്

സിനിമാഗാനവും ഇതാണ്. നിലമ്പൂരിൽ ആണ് ഈ ഒരു ചിത്രം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നിലമ്പൂർ കോവിലകമാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ. ഈ സിനിമയിലെ പാട്ടെന്ന് പറയുമ്പോൾ ദേവദുന്ദുബി സാന്ദ്രലയം എന്ന പാട്ട്, എന്ത് മനോഹരമായ വാക്കുകളാണല്ലേ ആദ്യത്തെ പാട്ടിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ദാസേട്ടൻ, സതീഷ് ബാബു, സുനന്ദ എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള ആ ഗാനം കേൾക്കാം. സംഗീതം പകർന്നിരിക്കുന്നത് ജെറി.

1986 റിലീസ് ചെയ്ത എന്നും കണ്ണീട്ടന്റെ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം എഴുതിയ വരികൾ ജെറി അമൽദേവ് സംഗീതം പകർന്ന അടുത്ത ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാസേട്ടനും ചിത്രചേച്ചിയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്.

ആന കളിക്കാനും ആടിക്കാനും മുത്തശ്ശനുണ്ടല്ലോ ചാരി. എന്തൊരു ലളിതമായിട്ടുള്ള വാക്കുകളാണ് അല്ലേ. മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ കുറിച്ചുകൊണ്ട് കൈതപ്രം എഴുതിയിട്ടുള്ളൊരു പാട്ടുണ്ട്, താലൂലും താനേ താരാട്ടും. 1988 കുടുംബ പുരാണം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് കൈതപ്രം ഈ വരികൾ എഴുതിയിട്ടുള്ളത്. മോഹൻ സിതാരയുടെ സംഗീതം, ചിത്രചേച്ചിയുടെ ശബ്ദം.

ഈ സിനിമ കാണുന്ന സമയത്ത് ബോംബെ ആണ് പശ്ചാത്തലമെങ്കിലും ബോംബെയുടെ പശ്ചാത്തലത്തിൽ ഒരു പാട്ട് വരുന്നുണ്ടെങ്കിലും ആ ദൃശ്യഭംഗിയില് മലയാള തനിമ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ് ആര്യൻ എന്ന സിനിമയിലെ പൊന്മുരളിയൂതും കാറ്റെയ്യുന്ന പാട്ട്. എം ജി ശ്രീകുമാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ മനോഹരമായ റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ട്. തുടക്കം കേൾക്കുമ്പോൾ ക്ലാസിക്കലായിട്ടുള്ള ഒരു പാട്ടാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു ലൈറ്റ് റൊമാൻറ്റിക് സോങ് ആയിട്ട് മാറുകയാണ് പൊന്മുരളിയൂതും എന്ന പാട്ട്. രഘുകുമാറിൻ്റെ ഈണം കൈതപ്രത്തിൻ്റെ വരികൾ.

ഒരേ ഒരു പാട്ടുമായി എത്തിയൊരു ചിത്രമാണ് വെള്ളാനകളുടെ നാട് എന്ന സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്നു. കൈതപ്രം വരികൾ എഴുതി എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടിയ പാടുവാൻ ഓർമ്മകളിൽ പദങ്ങൾ തേടുകയായിരുന്നു എന്ന പാട്ടാണ് എനിക്ക്.

1989 ഇറങ്ങിയ ഒരു കോമഡി സിനിമയാണ് സത്യൻ അന്തിക്കാടിന്റെ വരവേൽപ്പ് എന്ന ചിത്രം. ശ്രീനിവാസനാണ് മുരളിയോടൊക്കെ നമുക്കൊരു ദേഷ്യം തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ് തോന്നുന്നു വരവേൽപ്പ് എന്ന്. വെള്ളാരപ്പൂ പാട്ടും ദൂരെ ദൂരെ സാഗരം തേടി എന്ന പാട്ടും അതിലാദ്യം ദാസേട്ടന്റെ ശബ്ദത്തിൽ ജോൺസൺ മാഷ് ഈനം പകർന്ന് കൈതപ്രം വരികളെഴുതിയ പാട്ട് നമുക്ക് കേൾക്കാം.

ഈ പാട്ട് കേൾക്കുമ്പോൾ ആ ബസ്സും ബസ്സിലെ യാത്രക്കാരും അവരുടെ ഉത്സവവും ഗൾഫ് മോട്ടേഴ്സും ഒക്കെ മനസ്സിലേക്ക് വരും. നാട്ടുമ്പുറത്തുകാരനായ ഒരു ഗൾഫുകാരൻ്റെ പച്ചയായ ജീവിതത്തെ പകർത്തിയ ഒരു സിനിമയാണ്. ജോൺസൺ മാഷും കൈതപ്രവും ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പാട്ടുകൾ എല്ലാം മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളാണ്. ഈ സിനിമ ശ്രീനിവാസൻ ചേട്ടൻ്റെ അച്ഛൻ്റെ കഥയാണെന്നാണ് പറയപ്പെടുന്നത്. സത്യനന്ദിക്കാടിനോട് ഈ ഒരു കഥ ഇങ്ങനെ ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞ സമയത്ത്, പിന്നെ ഒരു ബസ് വാങ്ങിയതിന് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ശ്രീനിവാസൻ ചേട്ടൻ്റെ അച്ഛന് നേരിടേണ്ടി വന്ന വളരെയധികം ത്യാഗങ്ങളും പിന്നെ കടക്കണിയിലേക്ക് പോയതും ഒക്കെ ശ്രീനിവാസൻ ചേട്ടൻ ഇങ്ങനെ സത്യനന്ദിക്കാടിനോട് പറഞ്ഞ സമയത്ത് അതിൽ നിന്ന് വന്ന ഒരു ഐഡിയ, ഒരു സ്റ്റോറിയാണ് പിന്നീട് ഈ ഒരു ചിത്രമായി മാറിയത്. ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്ന പാട്ട്. ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിൽ വരവേൽപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം വരികളെഴുതി ജോൺസൺ മാഷ് സംഗീതം പകർന്ന് ഗാനം.

അടുത്ത ഗാനം കിരീടം എന്ന ചിത്രത്തിലെ ഗാനമാണ്. കിരീടത്തില് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള പാട്ട് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. ആക്ച്വലി ഈ സിനിമയിൽ മറ്റൊരു റൊമാൻറ്റിക് സോങ് കൂടി ഉണ്ടായിരുന്നു. ആ റൊമാൻറ്റിക് സോങ്ങിന് വേണ്ടിയിട്ടുള്ള സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ സ്റ്റോറി ലൈനുമായിട്ട് അത് അത്രക്കങ്ങ് യോജിച്ചു പോകുന്നില്ല എന്നത് കണ്ടിട്ടാണ് ഈ ചിത്രത്തിൻ്റെ പിന്നണിയിലുള്ളവർ ആ പാട്ടങ്ങ് ഉപേക്ഷിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റൊമാൻറ്റിക് സോങ്ങിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത ചില സീൻസൊക്കെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന പാട്ടിലിങ്ങനെ കാണിക്കുന്നുണ്ട്. റൊമാൻറ്റിക് സീൻസ് എന്ന് പറയുമ്പോൾ ലാലേട്ടനും പാർവതിയും തമ്മിലുള്ള, സേതുമാധവനും ദേവിയും തമ്മിലുള്ള സീൻസൊക്കെ കുറേ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ കണ്ണീർ പൂവിൻ്റെ എന്ന ആ ഒരു പാട്ടിൽ ചെറിയ ചില സീൻസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. ആ റൊമാൻറ്റിക് സോങ് അങ്ങനെ അങ്ങ് റൊമാൻസ് മാത്രം ഉണ്ടായിരുന്ന ആ ഒരു സോങ് അങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്തു. ശരിക്കും ആ സിനിമയിൽ ആപ്റ്റാണല്ലേ, ഒരു റൊമാൻറ്റിക് സോങ്ങിലേക്കൊന്നും നമ്മൾക്ക് പോകാനുള്ളൊരു അവസരമില്ല. അത്രയും ആഴത്തിൽ ഒരു കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. ഈ സിനിമയിൽ ഈ പാട്ടിൽ ലാലേട്ടൻ ഇങ്ങനെ ഒരു ഒരു ഒരു ഡിസ്റ്റൻ്റായിട്ട് ദൂരേക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഒരു ഒരു വയലിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടന്നു പോകുന്നൊരു ഷോട്ടുണ്ട്. അതൊക്കെ ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. എന്തായാലും ബാക്കിയുള്ള ക്ലൈമാക്സ് സീനും കാര്യങ്ങളൊക്കെ തിരുവനന്തപുരം ആര്യനാട് എന്ന സ്ഥലത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കിരീടം എന്ന സിനിമ. എം ജി ശ്രീമാർ പാടിയ കിരീടത്തിലെ കണ്ണീർ പൂവിൻ്റെ എന്ന പാട്ടിനെ തേടി അദ്ദേഹത്തിന് ആദ്യത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടി. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം ഇപ്പോൾ ഓർമ്മയിലുണരും കാണാം.

1989 ഇറങ്ങിയ അർത്ഥം എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കൈതപ്രം എഴുതിയ വരികൾക്ക് ജോൺസൺ മാഷ് സംഗീത സംവിധാനം നിർവഹിച്ച് ചിത്രചേച്ചിയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. 1989 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമയാണ് അർത്ഥം. അതിൽ ശ്യാമാംബരം എന്ന പാട്ടിന്റെ മെയിൽ വേർഷനാണ് നമ്മൾ കൂടെ കൂടെ കേട്ടിട്ടുള്ളത്. ഇത് ഫീമെയിൽ വേർഷനാണ്. അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വേർഷനാണ് ചിത്രചേച്ചിയുടെ ഈ ഒരു വേർഷൻ. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം.

1989 വടക്കു നോക്കി യന്ത്രം എന്ന സിനിമ ഇറങ്ങുന്നു. ശ്രീനിവാസൻ ചേട്ടൻ തന്നെയാണ് മൂവി ഡയറക്ടർ. കൈതപ്രം ജോൺസൺ ടീമിന്റെ സംഗീതം, എം ജി ശ്രീകുമാർ പാടിയ പാട്ട് മായാമയൂരം പീലി നിർത്തിയോ, ആശാമരാളം താളമേകിയോ. ആശാമരാളം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളാകുന്ന അരയന്നങ്ങൾ എന്നാണ് അർത്ഥം. കൈതപ്രത്തിന്റെ പാട്ടുകളൊന്നും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല

നീർപ്പൂവ് എന്ന പാട്ടിനൊപ്പം എം ജി ശ്രീകുമാറിന് ആദ്യമായി സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത കൈതപ്രം ജോൺസൺ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹര ഗാനാണ് വടക്കു നോക്കിയന്ത്രം എന്ന സിനിമയിലെ ഈ ഒരു പ്രിയപ്പെട്ട ഗാനം. മലയാളികൾ ഒരിക്കലും മറക്കാത്ത പാട്ടാണ് ഈ ഒരു പാട്ട്. ഈ പാട്ടോടുകൂടി ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ അവസാനിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.

0: without break. With Ahalya FM 90.4. Kete kete kutu kuda. നൂറ് ശതമാനം 916 ഹോൾ മാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.